0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: ലീലാന്യായേന ഇത് ഉത്പന്നമായി എന്നാണ്. അത്രേ വല്ല ഈശ്വരനാഥന് വേദത്തെ സൃഷ്ടിക്കുന്ന മനുഷ്യൻ ഒരു ഗ്രന്ഥത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അയാൾ ചിന്തിക്കണം, വളരെ ഭാവന ചെയ്യണം. അതിനുശേഷം അയാൾക്കൊരു സൃഷ്ടി നടത്താൻ പറ്റും, സാഹിത്യ സൃഷ്ടി. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമുണ്ട്. പുരുഷ നിശ്വാസത്തെ പോലെ യസ്മാർ മഹതോ ഭൂത, ഏത് മഹത്തായ തത്വത്തിൽ നിന്നാണോ, ഏതൊരു മഹത്തായ തത്വം, മഹതോ ഭൂത, മഹത്തായ ഭൂതം തത്വം, ഏതൊരു മഹത്തായ തത്വത്തിൽ നിന്നാണോ യോനേ, ഏതൊരു കാരണത്തിൽ നിന്നാണോ സംഭവ, ഈ ശാസ്ത്രത്തിന്റെ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതാണ് ഈശ്വരനെന്നാണ്. സർവജ്ഞാനത്തിന്റെയും ആകരമായിരിക്കുന്ന, ഖനിയായിരിക്കുന്ന ഈ ഋഗ്വേദാദി ശാസ്ത്രം ഏതൊരു മഹത്തായ തത്വത്തിൽ നിന്നാണോ പ്രകടമായിരിക്കുന്നത്, അതാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ എന്ന്. ഈശ്വരൻ നിന്നു പ്രകടമായി എവിടെ പറഞ്ഞിരിക്കുന്നു? അത് ആ ശ്രുതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, വേദത്തിൽ തന്നെ പറഞ്ഞു.

എഴുതി വന്നിരിക്കുന്നത്. ശ്രുതി പറഞ്ഞാൽ തന്നെ വേറെ അവിടെ ചോദ്യമില്ല, അത് പരമമായ പ്രമാണമാണ്, അത് സ്വതപ്രമാണമാണ്, അതിന് പിന്നെ മറ്റൊരാളിന്റെ അംഗീകാരം ആവശ്യമില്ല, മറ്റൊരു പ്രമാണം അതിനെ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് ഒരു മഹത്തായ ഒരു തത്വത്തിൽ നിന്നാണ് പ്രകടമായത്, അത് ഈശ്വര തത്വമാണ് എന്ന് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ ശ്രുതിയെ വേദത്തെ പ്രകടമാക്കിയ ഈശ്വരൻ തസ്യ മഹതോ ഭൂതസ്യ നിരതിശയം സർവജ്ഞത്വം സർവശക്തിമത്വം ചേരി. തസ്യ മഹതോ ഭൂതസ്യ, ആ മഹത്തായ തത്വം നിരതിശയം, അതിന് നിരതിശയം, നിരതിശയം എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലില്ലാത്ത, അത് ഏറ്റക്കുറച്ചിലില്ല, നമ്മുടെ അറിവിനുള്ള ഏറ്റക്കുറച്ചിലുണ്ട്. ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം, ചില കാര്യങ്ങളെ കുറിച്ച് അല്പം അറിയാം, ചില കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം, ചില കാര്യങ്ങളെ കുറിച്ച് അറിയാം എന്ന സംശയമുണ്ട്, ചില കാര്യങ്ങളെ കുറിച്ച് വിപരീതമായിട്ടാണ് ധരിച്ചിരിക്കുന്നത്, ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല. ഇതാണ് സാതിശയജ്ഞാനം, ഈ അറിവിൽ ഏറ്റക്കുറച്ചിലുണ്ട്. നിരതിശയമായ ജ്ഞാനം എന്ന് പറയുന്ന അങ്ങനെയല്ല, ആ സംശയത്തിൽ ന്യൂനതയില്ല, അറിവിൽ ന്യൂനതയില്ല, അറിവ് പൂർണ്ണമാണ്, ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളില്ല, ഏതെങ്കിലും വിപരീതമായ ജ്ഞാനമില്ല, ഏതെങ്കിലും ഒരു ഭാഗം അറിയാതിരിക്കുന്നില്ല, അതാണ് നിരതിശയമായ ജ്ഞാനം. ഈശ്വരനിൽ മാത്രമേ ആ നിരതിശയമായ ജ്ഞാനം ഉള്ളൂ, സൃഷ്ടികളിൽ ഒന്നിനുമില്ല, നിരതിശയമായിട്ടുള്ള ജ്ഞാനം. സർവജ്ഞത്വം, അതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. അണു തൊട്ട് ബ്രഹ്മാണ്ടം വരെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ സർവ തത്വവും അറിഞ്ഞിരിക്കുന്ന, അതിന്റെ എല്ലാ സങ്കീർണതകളെയും ഉൾക്കൊള്ളുന്ന ഒരറിവ്, ആ അറിവ്, അതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഭൂതഭാവികളെ അറിയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നതോ ഇതൊന്നും സർവജ്ഞത്വമല്ല. ആ സർവജ്ഞത്വം പറയുമ്പോൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ മുഴുവൻ രഹസ്യം എന്ന് പറഞ്ഞു. ഒരു അണുവിന്റെ തത്വം എന്ന് പറയുന്നത് അത് അത്രയും ബൃഹത്താണ്. വസ്തു ചെറുതാണെങ്കിലും അതിന്റെ തത്വം അത്രയും ബൃഹത്തായിരിക്കും. ആ തത്വം പോലെ ആണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ തത്വവും. ഈ സൃഷ്ടിയുടെ എല്ലാ വൈചിത്രത്തിന്റെയും രഹസ്യം അറിഞ്ഞിരിക്കുകയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. അത് ഈശ്വരനല്ലാതെ ഒരു സിദ്ധപുരുഷനോ ഒരു ജീവനോ അത് സാധ്യമല്ല, സൃഷ്ടിക്കപ്പെട്ട ഒന്നിനോ സാധ്യമല്ല. അങ്ങനെയുള്ള സർവജ്ഞത്വവും സർവശക്തിമത്വവും ഈ സർവത്തെയും സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനുമുള്ള ആ അറിവ്, അത് എന്താണ് ഇത്രയും വിപുലമായ പ്രകൃതായ ഒരു ശാസ്ത്രത്തെ സൃഷ്ടിച്ച ഈശ്വരന് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഇതിന് കാരണമായി ഒരാളെ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവജ്ഞത്വം ഈശ്വരന് മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. കാരണം ഈശ്വരൻ ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ, രണ്ടാമതൊരു ഈശ്വരൻ കൂടി ഉണ്ടാകാൻ പാടില്ല. ഒരൊറ്റ ഈശ്വരൻ, ഒരു ഈശ്വരന്റെ ആവശ്യമുള്ളൂ ഈ പ്രപഞ്ചത്തിന്. രണ്ട് ഈശ്വരൻ വേണമെന്ന് പറഞ്ഞ പിന്നെ ഒരു ഡസൻ ആയാൽ എന്തെന്ന് ചിന്തിക്കും, പിന്നെ രണ്ട് ഡസൻ ആയാൽ എന്തെന്ന് ചിന്തിക്കും. അങ്ങനെ വരാൻ പാടില്ല. ഒരൊറ്റ ഈശ്വരന് ഇതിനാവശ്യമുള്ളൂ. ഒരു ഈശ്വരനെ ഇതിന്റെ ആ ഈശ്വരന്റെ സർവജ്ഞത്വവും സർവശക്തിമത്വത്തിനും അടങ്ങാനുള്ളതേ ഉള്ളൂ ഈ പ്രപഞ്ചം മുഴുവനും. അനന്തമായ പ്രപഞ്ചം, അനന്ത ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നതല്ല. അങ്ങനെയുള്ള ആ ഈശ്വരന് മാത്രമേ ഇത്രയും വിപുലമായ ഒരു ശാസ്ത്രത്തെ നിർമ്മിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തിൽ, അങ്ങനെയുള്ള സർവവിഷയങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രത്തിന്റെ സൃഷ്ടികർത്താവാണ് ഈശ്വരൻ എന്ന്. ആ ശാസ്ത്രത്തിന്റെ താല്പര്യം മനുഷ്യൻ മനസ്സിലാക്കിയിട്ടാണ് മറ്റ് ശാസ്ത്രങ്ങളെ, മറ്റ് വിജ്ഞാനങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നത്. അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടുണ്ടാവുന്നത്. പിന്നെ മൂലഭൂതമായിരിക്കുന്ന, ആധാരഭൂതമായിരിക്കുന്ന ആ ശാസ്ത്രത്തെ പിന്തുടർന്ന് ബാക്കിയുള്ള ശാസ്ത്രങ്ങൾ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചു, ആ ശാസ്ത്രത്തെ പരീക്ഷണങ്ങൾ നടത്തിയും പുതിയ പുതിയ അറിവുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ വേദത്തെ പിന്തുടർന്നുള്ള അറിവുകളാണ് ഉണ്ടാവുന്നത്. വേദം എന്ന ശബ്ദത്തിന് തന്നെ അറിയുന്നതാണ് വിദ്യജ്ഞാന അറിവ് എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അത് ഇവിടെ പറഞ്ഞതുപോലെ അറിവിന്റെ ആകരമാണ്, ഖനിയ. അതിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചിട്ട് പുതിയ പുതിയ അറിവുണ്ടാക്കുന്നു. ആ അറിവുകളാണ് നമ്മൾ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നെല്ലാം പറയുന്നത്. വേദത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിവുള്ള ആൾക്കാർ വിശദീകരിച്ചു തരും, അവന്റെ അറിവിനനുസരിച്ച് വിശദീകരിക്കുന്നു. ഈ അതീന്ദ്രിയമായ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് വേദത്തിന് ഇവിടെ സർവജ്ഞനെന്ന് പറയുന്നത്. ലൗകികമായ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതുകൊണ്ട് മാത്രമാണ്. വേദത്തിൽ പറയുന്ന വിഷയങ്ങൾ പലതും നമുക്ക് മറ്റ് ഒരു പ്രമാണത്തിലൂടെ അറിയാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് അതിന് അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള വേദം സൃഷ്ടിച്ച ആളാണ് ഈശ്വരൻ എന്ന് ബ്രഹ്മത്തിന് മറ്റൊരു ലക്ഷണം പറയുകയാണ്. ഇതി പ്രഥമ വർണ്ണകം, പ്രഥമ ഭാഗം. ഓരോ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദനം ചെയ്ത് നിർത്തുന്ന ഭാഗം ആണ് ഒരു വർണ്ണകം എന്ന് പറയും. ഓരോ സൂത്രത്തിലും അങ്ങനെ ഉണ്ട്. ഇത്രയും വ്യാഖ്യാനിച്ചതിന് ശേഷം ഇനി ഇത് ലക്ഷണപരമായി വ്യാഖ്യാനിച്ച് അടുത്ത് പ്രമാണപരമായി

0: അപ്പൊ ആദ്യത്തെ വ്യാഖ്യാനത്തില് ശാസ്ത്രയോനി ശാസ്ത്രസ്യ യോനി എന്ന ഷഷ്ടി സമാസം ഷഷ്ടി തത്പുരുഷനാണ്. അടുത്തത് ഗൗറി സമാസത്തിലാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത് അഥവാ എന്ന് പറഞ്ഞിട്ട്. യഥോക്തം ഋഗ്വേദാദി ശാസ്ത്രം യോനിഹി കാരണം പ്രമാണം അസ്യ ബ്രഹ്മണഃ യഥാവത് സ്വരൂപ അധിഗമേ. ശാസ്ത്രം യോനി അസ്യ എന്ന് ഗൗറി സമാസം. ശാസ്ത്രം ഇവിടെ യോനി എന്ന് വെച്ചാൽ കാരണമൊന്നല്ല, പ്രമാണമെന്നാണ്. ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതോ അതാണ് ശാസ്ത്ര യോനി എന്ന് പറയുന്നത്. ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതിനാണോ അതാണ് പ്രമാണപരമായി വ്യാഖ്യാനിക്കുന്നു എന്ന് പറയും. ശാസ്ത്രം ഏതിനാണോ പ്രമാണമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന് നേരത്തെ പറഞ്ഞുണ്ട് ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഈ ഒരു പ്രമാണത്തിലൂടെ അല്ലാതെ, വേദം ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തിലൂടെ അല്ലാതെ അറിയാൻ സാധ്യമല്ലെന്നാണ് അദ്വൈതികളുടെ അഭിപ്രായം. ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ശ്രുതിയിലൂടെ മാത്രമാണ്, അല്ലാതെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ട് ഈശ്വരനെ അറിയുന്നു എന്ന് ശ്രുതികൾ പലതവണ പറയും. അല്ലാതെ മനുഷ്യൻ ഈശ്വരനെ അറിയാൻ ഒക്കത്തില്ല. അപ്പൊ വേദം വെളിപ്പെടുത്തിയത് കൊണ്ട് വേദകർത്താവിനെ അറിയുന്നു എന്നാണ്. അതുകൊണ്ട് പറയുന്നത് യഥോക്തം ഋഗ്വേദാദി ശാസ്ത്രം, ഋഗ്വേദ സാമരൂപത്തിലുള്ള ഈ ശാസ്ത്രം യോനി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പറയുന്നു കാരണം. അതൊന്നുകൂടി വിശദീകരിക്കാൻ എടുത്ത് പ്രമാണം അസ്യ ബ്രഹ്മണ, ഈ ബ്രഹ്മത്തിന്. നേരത്തെ പറഞ്ഞല്ലോ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവ വിഷയമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത് മാത്രം പ്രമാണം എന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞു ആത്മാസ്തിത്വ പ്രസിദ്ധി നേരത്തെ പറഞ്ഞു. ആത്മാവിന്റെ അസ്തിത്വം പ്രസിദ്ധമാണ്. സർവോഹി ആത്മാ അസ്ഥീരി പ്രത്യേകിച്ച് സർവരോ ആത്മാവ് ഉണ്ടെന്ന് അറിയുന്നു എന്നെല്ലാം പറഞ്ഞു. ഇനി ഇപ്പൊ പറയുന്നു എന്താണ് ഇതിന് ഒരേ ഒരു പ്രമാണം ഉണ്ട്, അതെന്തുകൊണ്ട്? അതിനുവേണ്ടിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മണ യഥാവത് സ്വരൂപ അധിഗമേ. ബ്രഹ്മത്തിന്റെ യഥാവത് യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തിന്റെ അധിഗമേ ജ്ഞാനത്തിന്. ഈ ബ്രഹ്മത്തിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന് വേദം മാത്രമേ ഉപായമായിട്ടുള്ളൂ. അല്ലാതെ ബ്രഹ്മത്തിലെ പലരും പലതരത്തിൽ അറിയും, പക്ഷെ അതൊന്നും അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമല്ല. യഥാർത്ഥമായ ജ്ഞാനത്തിന് ശാസ്ത്രം മാത്രമേ ഉള്ളൂ. ആയ ജ്ഞാനികൾ പറയുന്നത് ജ്ഞാനികളെ നമുക്ക് പ്രമാണമല്ലേ, അപ്പൊ ജ്ഞാനികൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നു. ജ്ഞാനികൾ അറിഞ്ഞതെല്ലാം വേദത്തിലൂടെയാണ്, അല്ലാതെ ഒരു ജ്ഞാനി അറിഞ്ഞിട്ടില്ല. ജ്ഞാനി വേദത്തിലൂടെ അറിഞ്ഞു, അറിഞ്ഞ കാര്യം പറയുന്നു. അതുകൊണ്ട് ജ്ഞാനിയുടെ അറിവ് എന്താണോ അതും വേദം തന്നെ, അതും ശാസ്ത്രമാണ്. ആണ് ശാസ്ത്രത്തെ ദുരുവാക്യത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രം അറിയണമെന്ന് പറയുന്നത്. പിന്നെ എത്ര മാത്രം വെളിപ്പെടുത്താമോ അത്രമാത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രത്തിലൂടെ എത്രമാത്രം ഇതിനെ ധരിക്കാൻ പറ്റുമോ അത്രമാത്രം ധരിക്കാം. അതിന് ഉള്ള ശേഷി, ബോധിപ്പിക്കുന്നതിനുള്ള ശേഷി ശാസ്ത്രത്തിനുണ്ട്. ഗുരുക്കന്മാർ ബോധിപ്പിക്കുന്നതും അതും വേദം തന്നെ. എന്തുകൊണ്ട്? വേദത്തിലൂടെ അറിഞ്ഞാണ് അവർ ബോധിപ്പിക്കുന്നത്. ഈ ബ്രഹ്മത്തിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അറിയുന്നതിന് വേദമല്ലാതെ മറ്റൊരു ഉപായം ഇല്ല എന്നാണ്. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. ശാസ്ത്രാദേവ പ്രമാണ ജഗത ജന്മാദി കാരണം ബ്രഹ്മ അധിഗമ്യതി ഇത്യ അഭിപ്രായം. അപ്പൊ ഈ രണ്ടാമത്തെ വ്യാഖ്യാനത്തിന്റെ അഭിപ്രായം താല്പര്യം എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരേ ഒരു പ്രമാണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ ഈ ജഗത്തിന്റെ ജന്മസ്ഥിതി പ്രളയത്തിന് കാരണമായിരിക്കുന്നത് പരബ്രഹ്മമാണ് എന്ന്. ഈ പ്രപഞ്ചത്തിന്റെ കാരണത്തെ കുറിച്ചാണ് ഭൗതികമായ അന്വേഷണം നടത്തുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ കാരണം എന്താണ്? അത് ബ്രഹ്മമാണ് എന്നും ഈ വേദത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് വേദത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. മനുഷ്യൻ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേദജ്ഞാനത്തെ അറിയാതെയോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാതെയോ ഉള്ള അന്വേഷണവും നടക്കുന്നുണ്ട്, ഭൗതികമായ അന്വേഷണം. ആ അന്വേഷണത്തിൽ കൂടി ചെന്നെത്തേണ്ടത് ഈ വേദം വെളിപ്പെടുത്തിയ സ്ഥലത്താണ്. എന്താണോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഏതോ അത് ബ്രഹ്മമാണ്. അപ്പൊ ആ കാരണം എന്ന് പറയുമ്പോൾ എന്തായാലും ഇതിനൊരു കാരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാണല്ലോ കാരണത്തെ അന്വേഷിക്കുന്നത്. എന്തോ ഒരു കാരണം ഉണ്ടെന്നാണ്. ആ കാരണം എന്ന് പറയുന്നത് ഭൗതികമായ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ നിഗമനങ്ങളിൽ എത്തുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ചു കഴിയുന്നു, വീണ്ടും വേറെ നിഗമനത്തിൽ എത്തുന്നു, വേറെ നിഗമനത്തിൽ എത്തുന്നു. അവരുടെ നിഗമനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? വളരെ സ്പഷ്ടമായി പറയുന്നത് അത് സത്ത് ചിത് ആനന്ദ രൂപത്തിലുള്ള ഈശ്വരൻ ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ബിഗ് ബാങ് തിയറിയും മറ്റും പറയുന്നത് എന്താണ്? എവിടെയൊന്നും ഇതുണ്ടായി എന്നാണ്. പക്ഷെ വേദത്തിൽ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു പൊട്ടിത്തെറിയോ അങ്ങനെയൊന്നും എല്ലാം ഉണ്ടായാൽ ഇതുണ്ടാകുന്നതിനൊരു നിയമമുണ്ട്, അത് ഈശ്വരന്റെ നിയമം. അതിന്റെ പിന്നിൽ ഒരു ഇച്ഛയുണ്ട്, ഈശ്വരന്റെ ഇച്ഛ. അത് സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ ഒരു അറിവുണ്ട്, അത് ഈശ്വരന്റെ അറിവാണ്. സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, അത് ഈശ്വരന്റെ സർവശക്തിയാണ്. അങ്ങനെയുള്ള ഒരു ഈശ്വരൻ, ആ ഈശ്വരന്റെ സ്വരൂപം എന്താണ് പറയുന്നു? സത്യചിത്ത് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ, സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമായ ഒരാളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാ വിലക്ഷണതകളോടും ഇതിന്റെ എല്ലാ വൈചിത്യങ്ങളോടും കൂടി അതിനെല്ലാം അറിഞ്ഞ് സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ചൈതന്യം, ഒരു ബോധം, ഒരു ബോധസത്ത, അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ഒന്ന്. അങ്ങോട്ട് തന്നെയാണ് ഭൗതിക വിജ്ഞാനവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലൊരു ബോധസത്തയിൽ തന്നെ ഞാൻ എത്തിച്ചേരുമെന്നാണ്. ഭൗതികമായ അന്വേഷണവും ഒരു തരത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്? അതും ആത്മീയ അന്വേഷണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഭൗതിക ശാസ്ത്രത്തെ നിരാകരിക്കേണ്ട കാര്യമില്ല. കാരണം സത്യം എന്തായാലും അന്വേഷണത്തിലൂടെ വെളിപ്പെടണമല്ലോ. സത്യം അറിയാനാണല്ലോ ഭൗതിക അന്വേഷിയും അന്വേഷിക്കുന്നത്, എന്നാണ് സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സത്യത്തെ അന്വേഷിക്കുന്നവൻ എന്തായാലും സത്യം വെളിപ്പെടാതിരിക്കത്തില്ല. അപ്പൊ ഭൗതികമായ അന്വേഷണങ്ങളിലൂടെയും അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഈ സത്യത്തിൽ തന്നെ എത്തിച്ചേരും. എന്താണ് ഇതിന്റെ പരമകാരണമെന്ന് പറയുന്നത്? ഒരു ബോധ സത്തയാണ്, ഈശ്വര സത്തയാണ്. ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിൽ ചിലപ്പോൾ അത്ര വ്യത്യാസം ഉണ്ടാവും, ആ വാക്കിന് ചിലപ്പോൾ അംഗീകരിച്ചില്ലെന്ന് പറയും. പക്ഷെ അതിലൂടെ പ്രതിപാദിക്കുന്ന ആ തത്വത്തെ, അതിലൂടെ പറഞ്ഞ മഹതാ മഹദോ ഭൂത, മഹത്തായ ഒരു തത്വമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അങ്ങനെ ഒരു തത്വത്തെ തന്നെയാണ് ഭൗതിക അന്വേഷണവും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ അത് എത്തിക്കഴിഞ്ഞു എന്നാണ് പല ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അവകാശപ്പെടുന്ന അങ്ങനെ ഒരു തത്വത്തിൽ തന്നെ ചെന്ന് നിൽക്കുന്നതെന്നാണ്. അങ്ങനെ എത്താത്തവരെത്തിച്ചേരും. അങ്ങനെ വരുമ്പോൾ എന്തുവരുന്നു? ഭൗതിക ശാസ്ത്രവും ആത്മീയ ശാസ്ത്രവും തമ്മില് വൈരുദ്ധ്യമൊന്നും വരത്തില്ല. രണ്ടും ഒരേ സത്യത്തിൽ തന്നെ, അതിന്റെ തുടക്കത്തിലാണ് ഭൗതിക ശാസ്ത്രം ഒരു അന്വേഷണം ബഹിർമുഖമാകുമ്പോൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പൂർവപക്ഷം പോലെ തോന്നും. പക്ഷെ ആ ഭൗതിക ശാസ്ത്രം തന്നെ പുരോഗമിച്ച് വരുമ്പോൾ മനസ്സിലാകും എന്താണ്? അത് ഒരേ കാര്യത്തിൽ തന്നെയാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട്? വാസ്തവത്തിൽ നമ്മൾ ബഹിർമുഖമായ അന്വേഷണം എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ അന്വേഷണങ്ങളും അന്തർമുഖമാണ്. ഭൗതികമായ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ആത്മീയ പരീക്ഷണങ്ങളാണ്. കാരണം അന്വേഷണം ഏറ്റവും വലിയ ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമായിട്ടുള്ള എല്ലാം വെറും ആലംബനങ്ങൾ. മനുഷ്യന്റെ അന്വേഷണങ്ങൾ, അറിവുകളെല്ലാം ഉണ്ടാകുന്ന ഇവിടെ അവന്റെ അന്ധകരണത്തിലാണ്. അതാ ഒരു ഗവേഷണശാലയിലും അറിവുണ്ടാകുന്നില്ല. അവന്റെ ആത്മീയ തലത്തിലാണ് എല്ലാ അറിവുകളും ഉണ്ടാവുന്നത്. അത് ഭൗതികമായ ഉപകരണങ്ങളെ കൂട്ടിപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അറിവ് എവിടെ ഉണ്ടാവുന്നു? അവന്റെ ഉള്ളിൽ തന്നെ. എല്ലാ അറിവും ഉണ്ടാവുന്ന അവന്റെ ഉള്ളിലാണ്. അതായത് ആധ്യാത്മികം, ആദി ഭൗതികം, ആദിദൈവികം എന്ന് ഈ അറിവിന് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്, വൈദികമായ അറിവിന്. അപ്പോ അതിന്റെ ആദ്യ ഭൗതിക തലത്തിലല്ല, അതിന്റെ ആദ്യ ദൈവിക തലത്തിൽ തന്നെയാണ് എല്ലാ അറിവുകളും ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു അറിവ് നമുക്ക് പുറത്തുണ്ടാകാറുണ്ടോ? ഇല്ലല്ലോ. എല്ലാ അന്വേഷണങ്ങളും ആത്യന്തികമായി അവന്റെ ഉള്ളിൽ മനസ്സിന്റെ തലത്തിലാണ് നടക്കുന്നത്. അപ്പോ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരാളൊരു പരീക്ഷണം നടത്തിയാൽ അയാളുടെ അറിവ് എവിടെ ഉണ്ടാവുന്നു? മൈക്രോസ്കോപ്പിലല്ല ഉണ്ടാവുന്നു. അയാളുടെ അറിവ് ഉണ്ടാകുന്ന അയാളുടെ അന്ധകരണത്തിലാണ്. അപ്പൊ അന്വേഷണം ബാഹ്യമായ ഉപാധികളെ സ്വീകരിക്കുന്നേ ഉള്ളൂ, പക്ഷെ അറിവുണ്ടാകുന്ന ഉള്ളിലാണ്, ആത്മീയ തലത്തിലാണ്. ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അന്ധകരണം. അപ്പൊ ആത്മീയം, അന്ധകരണം ആത്മീയമാണ്. ആത്മീയത്തിലാണ് അറിവുണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുവരുന്നു? എല്ലാ അന്വേഷണങ്ങളും ആത്മാന്വേഷണം. എല്ലാ നമ്മൾ ഭൗതികം എന്ന് പറയുന്നത് കൂടി ആന്തരികമായ അന്വേഷണമാണ്. അതുകൊണ്ട് എല്ലാ അന്വേഷണങ്ങളും ഒടുവിൽ ഈ സത്യത്തെ തന്നെ വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്, ഭൗതിക ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താണ്? കാരണം എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയല്ലേ. ഭൗതികം സൃഷ്ടിച്ചാല് അതിനുവേണ്ടി വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഭൗതികം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങളും ആന്തരികമായ ഉപാധികളും സൃഷ്ടിച്ചിരിക്കുന്നു ഈശ്വരൻ തന്നെ. അപ്പൊ മനുഷ്യൻ ഇതെല്ലാം ഈ ജീവന് കൊടുത്തിരിക്കുന്ന ഓരോ കളിപ്പോക്കുകളാണ്, ജീവന്റെ വിനോദ ഉപാധികളാണ്. അപ്പൊ ഏത് ഉപാധിയിലൂടെയാണ് അവൻ അന്വേഷിച്ചാലും അവൻ ചെന്നെത്തുന്നത് ഈ സത്യത്തിൽ തന്നെയായിരിക്കും. ആത്യന്തികമായി ഭൗതികം ആത്മീയം എന്നുള്ള അതിർവരമ്പുകളിലൊന്നും അർത്ഥമില്ല. അതെല്ലാം അർത്ഥശൂന്യങ്ങളാണ്. എല്ലാ അന്വേഷണങ്ങളും എന്താണ്? ആത്യന്തികമായി ഈശ്വരൻ തന്നെ എത്തിച്ചേരുന്നു. സത്യ അന്വേഷണങ്ങളെല്ലാം എല്ലാവരും അന്വേഷിക്കുന്ന സത്യത്തെയാണ്. അതുകൊണ്ട് കാരണം ജഗത്തിന് കാരണമായിരിക്കുന്ന എല്ലാ ശാസ്ത്രവും ജഗത്തിന്റെ ഭാഗമാണ്. ജഗത്തിൽ നിന്ന് അന്യമായൊരു ശാസ്ത്രമല്ല. പരമാത്മ ചൈതന്യം ഒഴികെ സർവവും എന്താണ് ഇവിടെ? പ്രപഞ്ചമായിട്ടാണ് അദ്വൈത ശാസ്ത്രം പറയുന്നത്. എല്ലാം പ്രപഞ്ചമാണ്, എത്ര വലിയ ശാസ്ത്രമായാലും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൗതികം ഒന്നും ആത്മീയം ഒന്നും രണ്ടായി തിരിക്കുകയാണ്. സർവവും എന്താണ്? ആത്മീയമാണ്. എല്ലാം ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ഈശ്വരൻ സൃഷ്ടിച്ചതല്ലേ? അപ്പൊ എല്ലാം ഈശ്വരീയമാണ്. ഈശ്വരൻ സൃഷ്ടിച്ച സർവവും ഈശ്വരീയമാണ്. ഈശ്വരീയമല്ലാത്ത ഒന്നുമില്ല. അപ്പൊ എല്ലാം ഏത് തരത്തിൽ അന്വേഷിച്ചാലും അവസാനം ഈശ്വരൻ തന്നെ എത്തിച്ചേരും. പക്ഷെ ചില വഴികൾ വളരെ ക്ലിഷ്ടവും ഭൗതിക അന്വേഷിയും ആത്മീയ അന്വേഷിയും തമ്മിൽ ഇത്ര വ്യത്യാസമാണ്. ആത്മീയ അന്വേഷി എന്ത് ചെയ്യുന്നു? ഈശ്വരൻ എന്നുള്ള ധാരണയിൽ ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനെ അന്വേഷിക്കുന്നു. ഭൗതികമായ അന്വേഷണത്തിൽ അങ്ങനെ ഒരു ധാരണയില്ല. ചിലപ്പോ അന്വേഷണം ഈശ്വരനെ നിഷേധിച്ചുകൊണ്ടായിരിക്കും, എന്നാൽ ഈശ്വരനെ തന്നെ എത്തിച്ചേരും. രാവണനെയും മറ്റും പോലുള്ളവര് ഈശ്വരനെ ദേഷിച്ചിട്ട് ഈശ്വരനെ പ്രാപിച്ചു എന്ന് പറയുന്നില്ല. ഈശ്വര വിദ്വേഷികളെല്ലാം അവസാനം ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നു. നിഷേധാത്മകമായി നിരന്തരം സ്മരിക്കുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുന്ന ഈശ്വരൻ തന്നെ. അപ്പൊ ഈശ്വരനെ നിഷേധിച്ചിട്ട് ഒരാൾ സത്യത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ഈശ്വര അന്വേഷി തന്നെയാണ്. എന്തുകൊണ്ട്? നിഷേധാത്മകമായി എപ്പോഴും അയാളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഈശ്വരനാണ്, സത്യമാണ്, സത്യം തന്നെ ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ നിഷേധിക്കുന്നവരെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. ഈശ്വര അന്വേഷികൾ എന്തുകൊണ്ട്? നിരന്തരമായി അവരും ഈശ്വര സ്മരണയിലാണ്, സത്യസ്മരണയിലാണ് അവരും കഴിയുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലായാലും ഈശ്വരീയമായ ഈ സൃഷ്ടിയിൽ ഈശ്വരനെ അന്വേഷിക്കുന്ന സർവരും എല്ലാ ശാസ്ത്രവും എന്താണ്? ആത്യന്തികമായി ഈശ്വരനെ തന്നെ വെളിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇത് എന്റെ അഭിപ്രായം എന്റെ ശ്രുതിയാണ്. മുമ്പൊരിക്കൽ ഞാൻ പരാമർശിച്ച പ്രതിബോധവിദിതം മതം സർവ്വ അറിവുകളിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്വരനെയാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അതിൽ ഭൗതികമൊന്നും ആത്മീയമൊന്നും വ്യത്യാസമില്ല. മനുഷ്യന്റെ അന്ധകരണത്തിൽ ഒരറിവ് പ്രകടമായാൽ ആ അറിവിലൂടെ വെളിപ്പെടുന്നത് ഈശ്വരനാണെന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. അതുകൊണ്ട് എല്ലാ അറിവും നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്, ഈശ്വരന്റെ സമീപത്തിലാണ് എല്ലാ അറിവും ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാ അറിവുകളും ഈശ്വരനെ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ശാസ്ത്രങ്ങളും ഈശ്വരനെ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള സർവ്വശാസ്ത്രങ്ങളുടെയും കർത്താവായിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറയാം. മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യ പ്രണീതമായ ശാസ്ത്രങ്ങളും ആ ബുദ്ധി മനുഷ്യന് കൊടുക്കുന്ന ഈശ്വരനാണ്. ആ ശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്ന അവന്റെ അന്ധകരണത്തിലാണ്, ഈശ്വര സമീപത്തിലാണ്, ഈശ്വരനിരിക്കുന്ന അവന്റെ അന്ധകരണത്തിലാണ്. സർവഭൂതാനാം ഹൃദ്ദേശേ, എല്ലാ പ്രാണികളുടെയും ഹൃദയദേശത്തിന് ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈശ്വര സൈന്യത്തിന് മുമ്പിലാണ് ഈ എല്ലാ അറിവുകളും പ്രകടമാകുന്നു. സർവശാസ്ത്രവും സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനാണ്. അങ്ങനെയുള്ള ഈശ്വരന് പ്രമാണം ഈ അറിവ് തന്നെയാണ്, എന്നാണ് ഈ ശാസ്ത്രം തന്നെ അറിവാണ്. അതുകൊണ്ട് ഒരു ശാസ്ത്രത്തെയും നമ്മൾ നിന്ദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ശാസ്ത്രാദൈവ പ്രമാണമാണ്. ശാസ്ത്രമാകുന്ന ഈ പ്രമാണത്തിൽ നിന്ന് തന്നെ ജഗതോ ജന്മാദി കാരണം ബ്രഹ്മ അധിഗമ്യതയെ, ഈ ജഗത്തിന്റെ ജന്മാദികൾക്ക് കാരണമായിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് അറിയപ്പെടുന്നു ഇത്യഭിപ്രായ. അത് സംശയരഹിതമായി വ്യക്തമായി ഭ്രമം കൂടാതെ വ്യക്തമാക്കുന്ന ശാസ്ത്രമാണ് വേദം എന്ന് പറയുന്നത്. അതാണ് മറ്റു ശാസ്ത്രങ്ങളിൽ നിന്നുള്ള അതിനുള്ള മഹത്വം. അല്ലാത്ത ശാസ്ത്രത്തിൽ ആറ്റംബോംബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു വേദത്തിൽ, അതാണ് വേദത്തിന്റെ മഹത്വം. അത് ഐൻസ്റ്റൈൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ആറ്റംബോംബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അതിനെ വിജ്ഞാനത്തിനൊപ്പം ഇതിനെ എത്തിക്കാൻ ഉള്ള പരിശ്രമം നടത്തുന്നതിനും നല്ലത് അതിൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ യുക്തിസഹമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശാസ്ത്രമുദാഹൃതം പൂർവ്വസൂത്രേ, ഈ ശാസ്ത്രത്തെ കുറിച്ച് തന്നെ പൂർവ്വസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ശാസ്ത്രം? ഈശ്വരന് പ്രമാണമായിരിക്കുന്ന ശാസ്ത്രം ഏതാണ്? അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് പ്രമാണമായിരിക്കുന്ന ആ ശാസ്ത്രം ഏതാണ്? ഈശ്വരനാണ് അതിന് കാരണമെന്ന്. ഏതോ വായുമാനി ഭൂതാനി ജായന്തേ ഇത്യാദി, ഇതാണ് അശാസ്ത്രം. മുമ്പ് പറഞ്ഞാണ് എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് എന്നുള്ള അശാസ്ത്രം. കിമർത്ഥം തർഹീതം സൂത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ സൂത്രം കൊണ്ടെന്താ വിശേഷിച്ച കാര്യം പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് കിമർത്ഥം? എന്തിനു വേണ്ടിയാണ് ഈ പുതിയ സൂത്രം? യാവത പൂർവസൂത്ര ഏതം ജായികം ജാതീയകം ശാസ്ത്രം ഉദാഹരത ശാസ്ത്രയോനിത്വം ബ്രഹ്മണോ ദർശിതം. എന്തുകൊണ്ടാണ് പൂർവ്വസൂത്രത്തിൽ തന്നെ ഈ വേദവാക്യത്തെ അവിടെ ഉദാഹരിച്ചു? എന്നിട്ട് ശാസ്ത്രത്തിന് പ്രമാണം ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ വീണ്ടും എന്തിനാണ് ഈ സൂത്രത്തിലൂടെ അതേ കാര്യത്തെ പറയുന്നത്? രണ്ടും ഒരു കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. പൂർവ്വസൂത്രത്തിൽ തന്നെ ഏവം ജാതീയകം ശാസ്ത്രം ഉദാഹരത, ഈ തരത്തിലുള്ള ശാസ്ത്രത്തെ അവിടെ കാണിച്ചു ഈ ബ്രഹ്മസൂത്രകാരൻ. ശാസ്ത്ര യൂണിറ്റും ബ്രഹ്മണോ ദർശിതം, ബ്രഹ്മത്തിന് ശാസ്ത്രം പ്രമാണമാണെന്നുള്ളതും പൂർവ്വസൂത്രത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സൂത്രകാരൻ വ്യാസ മഹർഷി പിന്നെ വീണ്ടും ഈ സൂത്രം ഉണ്ടാക്കി വീണ്ടും അതേ കാര്യം എന്തിനു പറയണം? ഉച്ചതി പറയാം സമാധാനം. തത്ര പൂർവ്വസൂത്രാക്ഷരേണ സ്പഷ്ടം ശാസ്ത്രസ്യ അനുപാദാന പറയുന്നു. പൂർവ്വസൂത്രാക്ഷരത്തിൽ ജന്മാദി അത്യത അവിടെ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശബ്ദം വന്നിട്ടില്ല. സൂത്ര അക്ഷരങ്ങളിലൂടെ ശാസ്ത്രത്തെ അവിടെ പറഞ്ഞില്ല. പൂർവ്വസൂത്രാക്ഷരേണ സ്പഷ്ടം ശാസ്ത്രസ്യ അനുപാദാന, സ്പഷ്ടമായ ശാസ്ത്രത്തെ അത് പറഞ്ഞില്ല അവിടെ. ഇവിടെ അങ്ങനെയല്ല, ശാസ്ത്രം എന്നുള്ള ശബ്ദത്തെ തന്നെ പറഞ്ഞു. ജന്മാദി കേവലം അനുമാനം ഉപന്യസ്തം ആശങ്കീത. ജന്മാദികളെ കുറിച്ച് അവിടെ വ്യക്തമായി അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അവിടെ ഇനി അനുമാനമാണോ നിർദ്ദേശിച്ചത് എന്ന് സംശയം വരാം. തൻ മാ ശങ്കാം, താം ആശങ്കാം നിവർത്തിക്കുന്നു, ആ ആശങ്കയെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതം സൂത്രം പ്രവൃത്തി ശാസ്ത്ര യോനിക്കുവാണ്. അങ്ങനെ ഇത് അനുമാനത്തിലൂടെ എന്നുള്ള ഈ കാരണത്തെ ശ്രദ്ധിക്കുന്നത് മറിച്ച് എന്താണ്, ശാസ്ത്രം നേരിട്ട് തന്നെ പറയുന്നുണ്ട്. ഋഗ്വേദാദി ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഈ ഈശ്വരന് പ്രമാണമായിരിക്കുന്ന ശാസ്ത്രമാണ്. അക്കാര്യം വ്യക്തമായി പൂർവ്വസൂത്രത്തിൽ പറഞ്ഞില്ല, ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു ഉപായമില്ല, ഈ ജഗത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്നു പരബ്രഹ്മമാണെന്ന് ബോധിപ്പിക്കുന്നത്, അത് ശാസ്ത്രമാണ് ബോധിപ്പിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി പറയുകയാണ്. അപ്പോ ഈ രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു. ഒന്ന്, ഈ സർവജ്ഞാനാകരമായിരിക്കുന്ന സർവജ്ഞാനത്തിനും ഖനിയായിരിക്കുന്ന ഈ ഋഗ്വേദാദി ശാസ്ത്രത്തെ ആരാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് പരബ്രഹ്മം, അത് ബ്രഹ്മത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. ജന്മാദി അസ്യ യഥ എന്ന് പറഞ്ഞതുപോലെ ഇത് മറ്റൊരു ലക്ഷണമാണ്. ശാസ്ത്രത്തെ കാരണം ബ്രഹ്മ എന്ന്, ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നതോ അതാണ് ബ്രഹ്മം. അതോടൊപ്പം അതിന് പ്രമാണവും പറയുകയാണ്, ഈ ബ്രഹ്മം ഉണ്ട് എന്നുള്ളതിന് എന്താ പ്രമാണം എന്നുള്ള കയ്യിൽ ശാസ്ത്ര യോനിസ്റ്റുവാണ്, ശാസ്ത്രമാണ് അതിന് പ്രമാണം. ആ കാര്യം പറയും, ശാസ്ത്രത്തിൽ കൂടി ഇതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് ലഭിക്കത്തുള്ളൂ, മറ്റൊരു തരത്തിലും ലഭിക്കത്തില്ല. അതുകൊണ്ട് വേദപ്രാമാണിക്കും ഇവിടെ ഉറപ്പിക്കുകയാണ്. ഇത് ഈശ്വരൻ ഈ വേദത്തെ സൃഷ്ടിച്ചത് കൊണ്ട് ഇത് പ്രമാണമാണ് എന്നാണ്. വേദം അനാദിയായിരിക്കുന്നു, ഈശ്വരൻ അനാദിയായിരിക്കുന്നു, അനാദിയായിരിക്കുന്ന ആ വേദത്തെ അനാദിയായിരിക്കുന്ന ഈശ്വരൻ ഓരോ കൽപ്പ ആദീനെ സൃഷ്ടിക്കുന്നു എന്നാണ് വേദാന്തത്തിൽ. അനാദിയായിരിക്കുന്നതിനെ എങ്ങനെ സൃഷ്ടിക്കും? അപ്പോ സൃഷ്ടി പ്രളയങ്ങൾ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. ഈ കൽപ്പം നശിക്കുന്നു, ഈ സൃഷ്ടി നശിക്കുന്നു, നശിച്ചതിന് ശേഷം വീണ്ടും സൃഷ്ടി ഉണ്ടാവും. ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ കൽപ്പത്തിൽ നിലനിന്നിരുന്ന വേദത്തെ ഈശ്വരൻ വീണ്ടും അതുപോലെ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അതെല്ലാം അതീന്ദ്രിയമായ വിഷയങ്ങളാണ്, വേദത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ് നീലാന്യായേന അനായാസമായി. അതുകൊണ്ട് വേദത്തെ പരമപ്രമാണമായും സ്വതപ്രമാണമായിട്ടും സ്വീകരിച്ചിരിക്കുന്നു. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ശരിയോ തെറ്റോ എന്ന് മറ്റൊരു പ്രമാണത്തിലൂടെ പരീക്ഷിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്, അത് കഴിയില്ലെന്നാണ് പറയുന്നത്. അല്ല, അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഈ അറിവ്, ഇപ്പൊ ഈശ്വരനെ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു, അത് പിന്നെ സ്വ അനുഭവത്തെ അവിടെ പ്രമാണമായിട്ട് എടുക്കാം. അങ്ങനെ അല്ലാതെ മറ്റൊരു പ്രമാണത്തെ ഇതിന് സ്വീകരിക്കാൻ സാധ്യമല്ല. സ്വ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക, സംശയമുള്ളവർ അത് ഇതിന് വഴിയുള്ളൂ, വേറെ വഴിയില്ല. ഇങ്ങനെ ഒരു തത്വത്തിന്റെ യഥാർത്ഥമായ ബോധം ഉണ്ടാക്കുന്നതിന് അനുമാനാദി പ്രമാണങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ്. അതുകൊണ്ട് ഇത് കേവലം അനുമാനത്തിലൂടെയൊന്നും അല്ല അറിയുന്നത്, ഇതിന് ഈ ബ്രഹ്മത്തിന് ശാസ്ത്രം ആണ് പ്രമാണമായിട്ടുള്ളത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ വ്യാഖ്യാനം. ഇത് സൂത്രം പ്രവൃത്തി ശാസ്ത്ര യോനിത്വ, സൂത്രം പ്രവർത്തിക്കുന്നത് ശാസ്ത്ര യോനിത്വ എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിന് പ്രമാണം ഈശ്വരന് പ്രമാണമായിരിക്കുന്നത് ഈ ശാസ്ത്രം മാത്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യ പ്രമാണം.
1: ഓം നമ ശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: Panjabhuda, Sankaracharya paranjathi, adu nishedhikkamo? വിവരക്കേടല്ലേ എന്നൊന്ന് ചോദിക്കരുത്. വിവരക്കേട് ആര് പറഞ്ഞാലും നിഷേധിച്ചേ പറ്റും. അന്ധവിശ്വാസം, അങ്ങനെ വിശ്വസിച്ചു പോകും. ബ്രഹ്മസൂത്രത്തിൽ ഇതിലും വളരെ തമാശയുള്ള കാര്യങ്ങൾ പറയും, അബദ്ധങ്ങൾ. പക്ഷെ അത് അബദ്ധമാണെന്ന് പറയാൻ ആരും ധൈര്യപ്പെടത്തില്ല, ഭയന്നിട്ട്. ശങ്കരാചാര്യ എന്ന് പറയുന്നത് എന്താണ്? സത്യം പറയാൻ ഭയക്കണ്ടെന്നാണ്. ദ്വിതീയാദ്വൈ ഭയം ഭൂതി, രണ്ടാമതെന്നുണ്ടെങ്കിൽ ഭയക്കേണ്ട കാര്യമാണ്, ഭയക്കരുതെന്നാ പറയുന്നത്. ഇതൊക്കെ അബദ്ധമാണ്. പക്ഷാണ് സർപ്പം, ആകാശ കോടാലി എന്ന് പറയും പോലെയുള്ളൂ. അങ്ങനെ ഒരു കോടാലി ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ആകാശ കോടാലി, അതുപോലെയുള്ള പാഷാണ സർപ്പം എന്ന് പറയും. പക്ഷെ അത് ഉണ്ടെന്ന് അംഗീകരിച്ചാണ് ഇവിടെ ചർച്ച. ഇങ്ങനെ സംഭവിക്കാം. വേറൊരു ഉദാഹരണം പറയും. അഥാഭിസേന്ന പര ആത്മാ സ്വനൈവ രൂപേണ പ്രവേശിക്കും തർഹി തസ്തൈവ ധർമാന്തരേണ ഉപജായതാണ്. പര ആത്മാവ് തന്നെ സ്വരൂപത്തിൽ, തസ്തൈവ ധർമാന്തരേണ ജീവരൂപത്തിൽ, അവിടെ പരരൂപത്തിലിരുന്നു, അത് ജീവരൂപത്തിൽ പ്രവേശിച്ചു. എന്നുവെച്ചാൽ രണ്ട് രണ്ടായിട്ട്, പരൻ വേറെ ജീവൻ വേറെ, ആ രീതിയിലാണ് ചോദ്യം. ഇവിടെ പറയുന്നുണ്ട് പാഷാണത്തിൽ നിന്ന് ബാഹ്യമായ സർപ്പം പാഷാണത്തിലേക്ക് കയറിക്കൂടി, അങ്ങനെയല്ല ചോദ്യാർത്ഥത്തിലല്ല. പാഷാണ ബാഹ്യ സർപ്പാദി തത്ര പ്രവിഷ്ടയിതി ശങ്കാപോഹാർത്ഥം. എന്താണ് സർപ്പാദേഹി അസ്മാതി രൂപേണ സ്ഥിത ഭൂതപഞ്ചക പരിണാമത്വമാണ് തത്ര സഹജത്വം എന്നൊക്കെ. സർപ്പം എന്ന് പറയുന്നത് പാഷാണാദി പഞ്ചഭൂതാത്മകമായതുകൊണ്ട് അത് പരിണമിച്ചുണ്ടായത്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ അസാധ്യമായത് സംഭവിച്ചുകൂടാന്നില്ല. അതെല്ലാം വല്ല യോഗ സിദ്ധികൾ കൊണ്ടോ അല്ലെങ്കിൽ വല്ല ദേവതാ സിദ്ധികൾ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ സംഭവിച്ചു, നമുക്ക് അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ പ്രകൃതിയിൽ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അത് നിഷേധിക്കേണ്ടി വരുന്നത്. ഭൂതപഞ്ചക പരിണാമത്വം തത്ര സഹജത്വം പാഷാണോ യാനി ഭൂതാനിസ് തേഷാം പരിണാമ സർപ്പാദി. അതുപോലെ പരിച്ഛിന്നസ്യാമി പരസ്യ അപരിച്ഛിന്നസ്യാമി പരസ്യ ജീവാകാരേണ ബുദ്ധ്യാതു പ്രവേശി. അപരിച്ഛിന്നനായ അത് സ്വയം പരിച്ഛിന്നനായ ബുദ്ധി പ്രവേശിച്ചു, അത് സ്വീകരിക്കത്തില്ല. പക്ഷെ അവിടെ ഒരു ഭേദത്തെ സ്വീകരിക്കാൻ വയ്യ. അതാ വിസ്യാദ് പര ആത്മാ സ്വേനേവ രൂപേണ പ്രവേശിക്കും തർഹി. എന്നാലും പരമാത്മാവ് സ്വയം പ്രവേശിച്ചു എന്നുള്ളതല്ല, തസ്തൈവ ധർമാന്തരണ ഉപജായത്തെ, ധർമാന്തരൻ മറ്റൊരു രൂപത്തിൽ വെച്ചാൽ ജീവരൂപത്തിൽ അങ്ങനെ പ്രവേശിക്കുന്നു, പരിണമിക്കുന്നു എന്നാണത്. പരമാത്മാവ് ജീവരൂപത്തിൽ പരിണമിച്ചു. എങ്ങനെ? പഞ്ചഭൂതാത്മകമായ പാഷാണം സർപ്പരൂപത്തിൽ പരിണമിച്ചു. അതുപോലെ അതംഗീകരിക്കുന്നുണ്ട്, പഞ്ച പൂർവപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് നിഷേധിക്കുന്നു. പഞ്ചഭൂതാത്മകമായ പാഷാണം എന്ന് വെച്ചാൽ പാറ, മലയാളത്തിൽ പറയുന്ന പാഷാണം വിഷമല്ല, എലിവിഷമല്ല. ചിലരത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എലിവിഷത്തിനെ കുറിച്ച് എങ്ങനെയാണ് ശങ്കരാചാര്യർക്ക് പിടി? അപ്പോൾ പാറ അതിങ്ങനെ പരിണമിച്ച് സർപ്പമായി അവിടെ ജീവൻ വരുന്നു. അതുപോലെ അല്ല, പരമാത്മാവ് സ്വയം പരിണമിച്ച് പരിച്ഛിന്ന ജീവനായി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. യഥാ പാഷാണേ സഹജോ അന്തസ്ഥ സർപ്പോ നാരികേലേ വാക്കോയം, അത് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കും. നാളികേരത്തിൽ ജലം പ്രവേശിക്കുന്നത് എന്നുപോലെ നാളികേരത്തിൽ ജലം പ്രവേശിക്കുന്നു ഒന്നുമില്ല. നാളികേരത്തിൽ കാണുന്ന ജലം എന്ന് പറയുന്നത് തേങ്ങയാകുന്ന സാധനമാണ്. തേങ്ങയാകുന്ന സാധനം തേങ്ങയാകുന്നത് വരെ അത് ജലമായിട്ടിരിക്കും, അത് ജലമല്ല. ശരി, അത് അതിൽ എവിടെയെങ്കിലും ജലം പോയി അതിനകത്ത് കയറുന്നുണ്ടോ? ഇല്ല. തേങ്ങ ആകേണ്ട സാധനം ജലരൂപത്തിട്ടിരിക്കുന്നു. അതിൻ്റെ പക്വത അനുസരിച്ച് അല്ലെങ്കിൽ നയ്യാകന്മാർ പറയുന്ന പാകം, അതിനകത്ത് പാകം സംഭവിക്കുമ്പോൾ അത് ക്രമേണ തേങ്ങയായി മാറുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ജലമല്ല. ജലം പ്രവേശിച്ച് അത് ഇതുമായിട്ട് ഇവിടെ അത് പറയുന്നത് തേങ്ങക്കകത്ത് വെള്ളം വന്നു എന്നാണ്. തേങ്ങക്കകത്ത് ഒരിക്കലും വെള്ളം വരുന്നില്ല. ജലം ആയ ദ്രാവക രൂപത്തിലുള്ള ഒരു പദാർത്ഥം അതിനകത്തുണ്ട്. അതിന് ജലത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് ക്രമേണ തേങ്ങയായി മാറുന്നു, ഉറയ്ക്കുന്നു. ഉറയ്ക്കുമ്പോൾ തേങ്ങ കരിക്കായിരിക്കുമ്പോൾ ജലരൂപത്തിലിരിക്കും, ദ്രവരൂപത്തിലിരിക്കും. ദ്രവരൂപത്തിലിരിക്കുന്നതിന് പരിണാമം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് ജലം കയറുന്നു, അതിൻ്റെ അകത്ത് ജലം കയറുന്നു എന്നുള്ള രീതിയിലാ ചോദ്യം. അങ്ങനെ സംഭവിക്കുന്നില്ല. നാരികയിലേക്കാത്തോയും അതുപോലെ പ്രവേശിച്ചാണോ? വലിയ അത്ഭുതമായിട്ടാണ് ആൾക്കാർ വരുന്നത്. തേങ്ങക്കകത്ത് ഇങ്ങനെ വെള്ളം വന്നു, ഒരത്ഭുതം വെള്ളമല്ല, തേങ്ങാ വെള്ളമെന്ന് പറയുമെങ്കിൽ പറയുന്നു. എന്നാ പറയുന്നത് ഇതൊക്കെ അസംബന്ധമാണ്. ഇതൊന്നും ശരിയല്ല. പിന്നെന്താണ് തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യത് ഇതി ശ്രുതേഹേ. ശ്രുതി പറയുന്നുണ്ട്, നമ്മൾ ചർച്ച ചെയ്തതാണ്, യസ്സൃഷ്ട സഭാവാന്തരം അനാപനേവ കാര്യം സൃഷ്ട പശ്ചാത് പ്രാവശ്യത് ഇതി ശ്രുതേ. ഏതൊരുവനാണോ സൃഷ്ടാവായിരിക്കുന്നത് ഭാവാന്തരം അനാപന്ന, അവന് യാതൊരു മാറ്റവും വരാതെ, ജീവഭാവമെന്നോ മറ്റെന്തെങ്കിലും ഭാവമെന്നോ ഒരു ഭാവമാറ്റം വരാതെ, അതാണ് അനാപന്ന ഏവ, ഒരു മാറ്റവും സംഭവിക്കാതെ അവൻ തന്നെയാണ് കാര്യം സൃഷ്ടുവാ പശ്ചാത് പ്രാവശ്യം കാര്യത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ഈശ്വരീയതയെ ഒരു മാറ്റവും വരാതെ ആ സൃഷ്ടിച്ചവൻ തന്നെ എന്തുകൊണ്ട് പറഞ്ഞു? മന്ത്രത്തിൽ പറഞ്ഞു തത് ഏവ, ഏതൊരുവനാണോ സൃഷ്ടിച്ചത് അവൻ തന്നെ. ഏവ എന്ന് പറയുന്നത് മറ്റ് പരിണാമങ്ങളൊക്കെ നിഷേധിക്കുന്നു, ഒരു പരിണാമവും സംഭവിക്കാതെ അവൻ തന്നെ. പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പേരാണ് ജീവൻ. അവന്റെ സ്വരൂപത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടല്ല അത് കൊടുക്കുന്നത്, പ്രവേശിച്ചപ്പോൾ പേര് മാറി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ് ഉപാധികളെ കൊണ്ട് ഉപാധിരഹിതനായിരിക്കുന്നു, വളരെ ശ്രേഷ്ഠമായ ഉപാധിയോടുകൂടിയിരിക്കുന്നു, വളരെ നികൃഷ്ടമായ ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഈ ഉപാധി ഭേദം കൊണ്ട് പേര് മാറുന്നു, അവന്റെ സ്വരൂപത്തിൽ മാറ്റങ്ങൾ. അതുകൊണ്ട് ജീവൻ സൃഷ്ടിച്ചവൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. യഥാഭുക്ത ഗച്ഛതീതി ഭുജി ഭൂമി ക്രിയയോഹോ പൂർവാപരകാലയോഹോ ഇതരേതര വിശ്ചേദോ അവിശിഷ്ടസ്ഥ കർത്ത തദ്ദിഹാവിശ്യ. പറയുന്നു രാമ ഭുക്ത ഗച്ഛതി, രാമൻ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഭുക്ത ഭൂതകാല ക്രിയ, ഭക്ഷണം കഴിച്ചിട്ട് അതൊരു ക്രിയ. ഗച്ഛതി വർത്തമാന ക്രിയ, നടക്കുന്നു. ഇവിടെ രണ്ട് ക്രിയ പറഞ്ഞതുകൊണ്ട് വ്യക്തി രണ്ടാകും, രണ്ട് പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് രണ്ടാകും ഇല്ലെന്നാ പറയുന്നത്. ഭുജി ഗമിക്രിയയോഹോ, ഒന്ന് ഭക്ഷണക്രിയ, മറ്റൊന്ന് ഗമനക്രിയ. പൂർവ അപരകാലയോഹോ, കാലവ്യത്യാസമുണ്ട്. ഇതരേതര വിച്ഛേദവും, അക്രിയക്ക് ഭേദമുണ്ട്, ഇതരേതര വിച്ഛേദമുണ്ട്. ഒന്നല്ല മറ്റത്, ഭക്ഷണം കഴിക്കുക അല്ല നടക്കുക, നടക്കുകയല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ ക്രിയക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആ വിശിഷ്ടസ്ഥ കർത്ത, കർത്ത അഭിന്നനാണ്. ഭക്ഷണം കഴിച്ച് അവൻ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തസ്സൃഷ്ട സൃഷ്ടിച്ച അവൻ തന്നെയാണ് തദ്ദേവ പ്രവിശതി, മാറ്റമില്ല. നമ്മുടെ ഭാഷകാരൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടികർത്താവ് തന്നെയാണ് ജീവരൂപത്തിലിരിക്കുന്നത്. ഇന്നിപ്പോൾ ഭാഷകാരൻ പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാലോ അത് സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ജഗത് സൃഷ്ടാവ് ഈ ശരീരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു പറയുന്നത് അംഗീകരിച്ചേ പറ്റും. നിങ്ങൾ ശ്രുതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അക്കാരനും കൊണ്ട് അംഗീകരിക്കണം. ഭാഷകാരനിവിടെ സംസാരിക്കുന്ന വൈദികന്മാരുണ്ടാണ്, മീമാംസകരോടും താർക്കികന്മാരോടത്തും മറ്റുമാണ് പറയുന്നത്. അവരൊക്കെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരും അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യ. സൃഷ്ടികർത്താവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നു. പക്ഷെ ശ്രുതി പറയുന്നു എന്താണ്? തദേവ, ഒരു ആശങ്കയ്ക്ക് ഇടകൊടുക്കാതെ, ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ പറയുന്നു അവൻ തന്നെ. അപ്പൊ ശ്രുതി പ്രമാണമനുസരിച്ച് സൃഷ്ടിച്ചവൻ തന്നെയാണ് ശരീരം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ നാസ്തികനാണ്, എനിക്ക് ശ്രുതി അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാ തീർന്നു. പിന്നെ നാസ്തികനോട് പ്രമാണം ഉദ്ധരിച്ച് സംസാരിക്കത്തില്ല, അവനോട് യുക്തി ആശ്രയിച്ച് സംസാരിക്കും, വേദം പോട്ടെ. പക്ഷെ നിങ്ങൾ നാസ്തികനാണെന്ന് പറയുകയും വേദത്തെ നിഷേധിക്കുകയും ചെയ്താൽ അത് ശരിയാകും. വേദം പറയുന്നു തദേവ, അവൻ തന്നെ. എന്നാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. സൃഷ്ടിച്ചവൻ തന്നെ എങ്ങനെയിരിക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് തർക്കിക്കാം, എന്നുവെച്ചാൽ യുക്തി മനനം അവിടെ ചെയ്യാം, പരിശോധിക്കാം. പക്ഷെ ഒരു കാര്യം, വേദത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി തർക്കിക്കാൻ പോലും, കാരണം വേദം പറഞ്ഞത് തദേവ എന്നാണ്. അപ്പൊ യുക്തിയിലൂടെ അതെങ്ങനെ സമർത്ഥിക്കാമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. വേദത്തിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ അത് യുക്തിക്ക് പൊരുത്തപ്പെടുന്നുണ്ടോ? അതാണ് ഈ ചർച്ച ഇങ്ങനെ നീണ്ടു പോകുന്നത്. അല്ല, വേദം പറഞ്ഞതിന് സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. വേദം പറഞ്ഞത് എന്തായാലും വേദത്തിൽ സംശയം ഉണ്ടായിട്ട്, വേദം പറയുന്നത് സംശയലേശമന്യെ പറയുകയാണ്, അവൻ തന്നെ സൃഷ്ടികർത്താവ് തന്നെ ഈ ശരീരത്തിൽ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ തനിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല, സംഹരിക്കാൻ കഴിയുന്നില്ല, സുഖ ദുഃഖങ്ങൾ അനുഭവപ്പെടുന്നു. സ്വയം അജ്ഞനാണെന്നാണ് അനുഭവം. ബന്ധത്തെ അനുഭവിക്കുന്നു, മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സൃഷ്ടികർത്താവിനെങ്ങനെ സംഭവിക്കും? വൈദിക സിദ്ധാന്തത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ചോദ്യം വന്നാൽ പിന്നെ തർക്കിക്കും. ശ്രുതി മതസ്ഥർ, ശ്രുതി സിദ്ധാന്തത്തെ അനുസരിക്കുന്ന തർക്കം, യുക്തി, യുക്തിയിലൂടെ അതിനെ തെളിയിക്കാം. അതിനു വേണ്ടിയിട്ടാണ് അതിനെ ചർച്ച ചെയ്യുന്നത്. പറയുന്നു തദ്വതിഹാഭിസ്യ, അതിനാണ് യുക്തി പറയുന്നത്. എങ്ങനെയാണോ ഭക്ഷണം കഴിച്ച് ഒരു ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഒരു പ്രവൃത്തി ചെയ്തിട്ട് വേറൊരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രവൃത്തി കൊണ്ട് അയാൾ രണ്ടാളാകത്തിലുള്ള ഒരാൾ തന്നെയാണ്. അല്ലെ, അതേ രീതിയിൽ ഭുക്ത്വ ഗച്ഛതി, സൃഷ്ട്വ അനുപ്രാവിശത്, സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു. ഭുക്ത്വ ഗച്ഛതി എന്ന് പറയുമ്പോൾ രണ്ടായില്ലെങ്കിൽ സൃഷ്ട്വ അനുപ്രാവിശത് എന്ന് പറയുന്നത് ഒന്ന്. നിങ്ങൾക്ക് ഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഭാഷയുടെ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. ഇപ്പം ഭാഷാ നിയമത്തെ അംഗീകരിച്ച് കിട്ടും, ഭാഷയിലൂടെ ഈ ആശയത്തെ വിനിമയം ചെയ്യാൻ കഴിയും. അതിൽ പൊരുത്തൊക്കെ എടുത്തോന്നുണ്ടെങ്കിൽ അവിടെ തർക്കത്തെ സ്വീകരിക്കുക, പരിശോധിച്ചു അത് സംഭവിക്കാമോ. അപ്പോൾ അവിടെ പറയും സംഭവിക്കാം. പിന്നെ ഇതെല്ലാം അത് ഉപാധിഭേദം തദ്ദിഹാഭിസ്യത് തസ്തസേവ ഭവാന്തരണ ഉപജനനം ഏത് സംഭവതി. ഇവിടെ പാറയ്ക്കകത്ത് സർപ്പം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ ആ പഞ്ചഭൂതങ്ങൾ പരിണമിച്ച് സർപ്പരൂപത്തിലായി അതിൽ ജീവൻ പ്രവേശിച്ചു. അങ്ങനെയല്ല, തസ്തസീവ ഭാവാന്തരേണ ഉപജനനം, അങ്ങനെ സംഭവിക്കുന്നില്ല. ഏത് സംഭവതി നജ സ്ഥാനാന്തരേണ വീജ്യ സ്ഥാനാന്തര സംയോഗലക്ഷണ പ്രവേശിച്ചു നിരവേശ അപരിച്ഛിന്നസ്യ ദഷ്ട. അല്ലെങ്കിൽ അവിടെ ആ വേറെ രീതിയിലും പറയുന്നതാണ്, ഈ ശരീരത്തിൽ പരമാത്മാവുണ്ട്, പക്ഷേ എന്തുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയാണ്, പക്ഷെ അത് മറ്റൊരു രൂപത്തിൽ അതിനൊരു മാറ്റം വന്നു പരമാത്മാവിൽ. എങ്ങനെ ജീവരൂപത്തിൽ പരമാത്മാവ് മാറി, അതും അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട് മാറ്റമില്ലാത്തതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്, അതിനങ്ങനെ ജീവരൂപത്തിൽ മാറ്റാൻ കഴിയും, മാറാൻ കഴിയും. അതിനെയും നിഷേധിക്കുന്നു. അതായത് ഈ ശരീരം, പരിച്ഛിന്നമായ ഈ ശരീരം പരമാത്മാവ് നോക്കിയപ്പോൾ തനിക്കിരിക്കാൻ പറ്റിയ സ്ഥലമല്ല, കൽപ്പനകളാണ്. അതുകൊണ്ട് പരമാത്മാവ് വിചാരിച്ചു ശരി തൻ്റെ രൂപവും മാറുകളെ, അത് മാറി ജീവഭാവത്തെ പ്രാപിച്ചു. ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് പരമാത്മാവ് സർവജ്ഞന സർവശക്തനുമാണ്, അതിന് ഏത് രൂപത്തെയും കൈക്കൊള്ളാം, അതുകൊണ്ട് ജീവരൂപത്തെ സ്വയം മാറി സ്വീകരിച്ചു. ഇവിടെ പരമാത്മാവിൽ ഒരു മാറ്റത്തെയും അംഗീകരിക്കും. മാറ്റങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ജഗത്തിലാണ് മാറ്റം, ഉപാധികളിലാണ് മാറ്റം. എന്നാൽ പരമാത്മ സ്വരൂപത്തിൽ മാറ്റമില്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത് പോലെ പരമാത്മാവ് ശരീരത്തിലേക്ക് വന്നു എന്ന് പറയുകയാണെങ്കിലോ, നിജ സ്ഥാനാന്തരണ വിജ്ഞ സ്ഥാനാന്തര സമൂലക്ഷണ പ്രവേശിച്ചു നിരവയവസ്യ അപരിച്ഛിന്ന ദൃഷ്ട. പരമാത്മാവ് നിരവയവമാണ്, അപരിച്ഛിന്നമാണ്, അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയാം, എന്താണ് പരമാത്മാവിന് സ്വന്തമായ ഒരു ശരീരമുണ്ട്, ദിവ്യമായ ശരീരം. അതാ ശരീരത്തിൽ നിന്ന് മാറി ഈ ജീവ ശരീരത്തെ സൃഷ്ടിച്ച് അതിലേക്ക് വരുന്നു, അതും അംഗീകരിക്കില്ല. എന്നുവെച്ചാൽ പരമാത്മാവിന് മാറ്റത്തെ സ്വീകരിക്കത്തില്ല. സാവയവയവ പ്രവേശ ശ്രമണാദി ചെയ്യുന്നു. അതാണ് പരമാത്മാവിനെ സാവയവമായി സ്വീകരിക്കുക, അവയവമുള്ളതായി സ്വീകരിക്കുക, കാരണം അത് പ്രവേശിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്ന് അതിന് അംശങ്ങളുണ്ട്, ഒരംശം പ്രവേശിച്ചു. ചിലത് പറയണ്ടോ, ചിലല്ല, സാധാരണ പറയാറുണ്ട് പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവ്, ഒരംശം. അദ്വൈതത്തിൽ ഒരു കാരണവശാലും സ്വീകരിക്കാക്കില്ല. എന്തുകൊണ്ട്? സാവയവമായ ഒരു വസ്തുവിന് മാത്രമേ അംശം കാണൂ, പുസ്തകത്തിന് അംശങ്ങളുണ്ട്, കാരണം അതിന് അവയവം ഛേദിക്കാം, ഇടിക്കാം, പൊടിക്കാം, കഷണങ്ങളാക്കാം. അതിൻ്റെ ഒരു അംശമാണ് ഒരു പേപ്പറും. പരമാത്മാവ് നിരവയവമായിരിക്കുമ്പോൾ അംശങ്ങളില്ലാത്തത്, അതിൻ്റെ അംശം അങ്ങനെ ജീവനാകും. ദ്വൈത ഭാഷയിൽ പറയുന്നതാണ്, അത് ശരിയല്ല, അങ്ങനെ ആകത്തില്ല, അദ്വൈതത്തിനത് യോജിക്കത്തില്ല. അങ്ങനെയൊക്കെ പറയും, ഞാൻ നിന്റെ അംശമാണ്, നീ എൻ്റെ അംശമല്ല എന്നൊക്കെ പറയുന്നതൊന്നും അദ്വൈതമല്ല. അദ്വൈതത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ നിന്റെ അംശമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നിന്റെ സ്വരൂപമാണെന്നേ പറയാൻ പറ്റും, അല്ലെങ്കിൽ നീ എന്റെ സ്വരൂപമാണെന്നേ പറയാൻ പറ്റും. അംശംശിഭവയുടെ പക്ഷേ ഇങ്ങനെ പ്രവേശിച്ചിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കൽപ്പിച്ചുകൂടെ ഒരംശമുണ്ട്, അത് ശരീരത്തിൽ പ്രവേശിച്ചു. അതിന് ഉദാഹരണവും പറയും. കാരണം എന്താണ്? അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തം. ഒരഗ്നിയിൽ നിന്ന് വിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നതുപോലെ ഒന്നിൽ നിന്ന് നാനാ സ്ഫുലിംഗങ്ങളുണ്ടായി, അംശങ്ങളുണ്ടായി. അല്ലെങ്കിൽ പറയും, സമുദ്രയും സമുദ്രവും തരംഗങ്ങളും പോലെ, ഒരു സമുദ്രത്തിൽ നാനാ തരംഗങ്ങളുള്ളതുപോലെ ഒരു പരമാത്മാവിന് നാനാ അംശങ്ങളുണ്ടായി. അതുകൊണ്ട് തരംഗം പരമാത്മാവിൻ്റേതാണ്, പരമാത്മാവ് തരംഗത്തിൻ്റേതല്ല. ഇതെല്ലാം അദ്വൈതം അല്ല ഈ പറയുന്നത്, അതൊക്കെ വിശിഷ്ടാദ്വൈതമെന്ന് മറ്റോ പറയും. അങ്ങനെയൊക്കെ പറയുന്നതാണ്, തരംഗം സമുദ്രത്തിൻ്റേതാണ്, സമുദ്രം തരംഗത്തിൻ്റേതല്ല. അങ്ങനെ ഒരു ഭേദം അദ്വൈതത്തെ സ്വീകരിക്കുന്നുണ്ട്. സമുദ്രവും തരംഗവും പോലെ സമുദ്രത്തിൻ്റെ ഒരംശമായി, തരംഗം പോലെ അല്ല പരമാത്മാവും ജീവനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ സമുദ്രത്തിൻ്റെ അംശമായ തരംഗരൂപത്തിലുള്ള ജീവനെ കൂടെ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ മറ്റ് സിദ്ധാന്തങ്ങളിൽ അംഗീകരിക്കും. അദ്വൈതത്തിൽ എന്താണ്? അത് തന്നെയാണ്, സമുദ്രവും തരംഗവും തമ്മിൽ ഒരു ഭേദവുമില്ല. ഭേദം ഉണ്ടായിട്ട് വേണ്ട അംശം എന്ന് പറയും. അത് അദ്വൈതി അംഗീകരിക്കുന്നില്ല. അനുഭവത്തിനും അങ്ങനെയാണ്, സമുദ്രത്തിൽ നിന്നും തരംഗത്തിനും ഒരു ഭേദവുമില്ല. നാമരൂപങ്ങളിലെ അത് വാസ്തവഭേദത്തെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഭ്രമിക്കുകയാണ്. ഭ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുകയാണ്, ജീവൻ സമുദ്രത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഓക്കെ, സമ്മതിച്ചു. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല, നിങ്ങളുടെ ഭ്രമമാണ്. വാസ്തവത്തിൽ സമുദ്രവും തരംഗവും തമ്മിൽ ഒരു ഭേദവുമില്ല. അത് സമുദ്രം തന്നെയാണ്, രണ്ടും ജലം തന്നെയാണ്. പിന്നെ സമുദ്രോഹി തരംഗ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അദ്വൈതം എന്നുള്ള ഭ്രമത്തിൽ ആൾക്കാർ പറയുന്നു. അദ്വൈതമല്ല, ഇവിടെ സമുദ്രവും തരംഗവും തമ്മിൽ ഭേദമില്ല. സമുദ്രവും തരംഗവും രണ്ടും ഒന്നിന് ജലം, അതാണ് ജീവാത്മ പരമാത്മ ബന്ധം എന്ന് പറയുന്നത്. എന്താണ്? അത് തന്നെയാണ്, രണ്ടില്ല. സമുദ്രവും തരംഗവും പോലെ ജലമയം, ജലം തന്നെ. അല്ല, ഒന്നും മറ്റൊന്നിൻ്റേതാണോ അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നിൻ്റേതല്ല, അങ്ങനെ പറയാൻ കഴിയും. രണ്ടുള്ളിടത്തെ അതൊക്കെ പറയാൻ പറ്റും. എന്തുകൊണ്ട് ദിവ്യൂഹി അമൂർത്ത പുരുഷ, ദിവ്യനാണ്, അമൂർത്തനാണ്, അമൂർത്ത ഭാവങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും ദൃഷ്ടാന്തമായിട്ട് ഈ മൂർത്ത ഭാവങ്ങളെടുക്കും, സമുദ്രത്തിൻ്റെ തിരയെ എടുക്കും. അപ്പം നമുക്ക് ഭ്രാന്തി ഇപ്പം തന്നെ ഉണ്ടെന്താണ്, സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊരു സാധനമാണ് തിര. ആ ഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ പറയും, എന്താണ്? സമുദ്രത്തിൻ്റെ അംശമാണ് തിര, അതുപോലെ പരമാത്മാവിൻ്റെ അംശമാണ് ജീവൻ. ഇതെല്ലാം അടിസ്ഥാനപരമായ ഭ്രാന്തിയിൽ നിന്നുണ്ടായതാണ്. സമുദ്രവും തരംഗവും ജലം തന്നെയെന്നറിയുന്നവനെ സംബന്ധിച്ച് അവിടെ അംശാംശിഭാവമില്ല. ആ കൽപ്പനകളെ അതാണ് ഇവിടെ പറയുന്നത്. അത് ശ്രുതി പറയുന്നത് അമൂർത്തനാണ്. അമൂർത്തനായിരിക്കുന്ന ഈ പരമാത്മാവിൽ എങ്ങനെയാ ഈ അംശാംശിഭാവം വരും? സമുദ്ര തരംഗ ബന്ധം പോലെ ഒരു ബന്ധം എങ്ങനെ വരും? പുരുഷ പൂർണ്ണനാണ്. പൂർണ്ണനിൽ ഇങ്ങനെയുള്ള ഭാവമൊന്നും വരത്തില്ല. നിഷ്കളം, നിഷ്ക്രിയം, അതിൽ കലകളില്ല, അംശങ്ങളില്ല. അംശങ്ങളില്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് അംശാംശിഭാവത്തെ കൽപ്പിക്കുന്നത്? നിഷ്ക്രിയം സമുദ്രത്തിൽ വരാം. എന്തുകൊണ്ട്? ഇവിടെ ക്രിയം വായു കൊണ്ട് ജലം ചലിക്കുന്നു, ജലം ചലിച്ചിട്ട് അത് രൂപാന്തരം ഉണ്ടാകുന്നു. ഒന്നിൽ തന്നെ രൂപാന്തരം ഉണ്ടാകുന്നു. ക്രിയുള്ളതുകൊണ്ട് അത്തരം രൂപാന്തരങ്ങളൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. അത്യാവശ്രുതിഭ്യ മാത്രമല്ല സർവ വ്യപദേശ്യ ധർമ്മ വിശേഷ പ്രതിഷേധ ശ്രുതിഭ്യ. വിപദേശ്യമായിരിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ എന്നുവെച്ചാൽ നമുക്ക് പറയത്തക്കതായ വിപദേശ്യം, വിപദേശിക്കത്തക്കതായ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തത്തക്കതായ എല്ലാ ധർമ്മങ്ങളെയും, അത് ജീവധർമ്മമായാലും ശരി, പരധർമ്മമായാലും ശരി, എന്ത് ധർമ്മമായാലും ശരി, സർവധർമ്മങ്ങളെയും പ്രതിഷേധ ശ്രുതി നേതി നേരി. അതാണ് ശ്രുതി പറയുന്നത്, ഇതല്ല ഇതല്ല. അത് സർവ വ്യപദേശ ധർമ്മവിശേഷങ്ങളെയും ഓരോരോ ധർമ്മങ്ങളെയും നിഷേധിക്കും. അത് ജീവനെ നേരിട്ട് ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. നേദം പഞ്ചഭൂതാത്മകമായ സ്ഥൂലമായ അക്ഷിവിഷയമായിരിക്കുന്ന ഈ ശരീരമല്ല നീ. ഈ ശരീരങ്ങളെ ആശ്രയിച്ച് ശരീരഗോളക സ്ഥാനങ്ങളിലിരുന്ന് പ്രവർത്തിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളല്ല, ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന അന്ധകരണമല്ല നേദം നേദം. അങ്ങനെ നിഷേധിക്കും. ഈ ഓരോന്നിനെയാണ് പറയുന്നത് സർവ വ്യപദേശ്യ ധർമ്മവിശേഷങ്ങൾ. ശരീരം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങി ഇതിനെല്ലാം നിഷേധിക്കുന്ന ശ്രുതികളുള്ളപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ജീവൻ താൻ പരമാത്മാവിൻ്റെ അംശമാണ്? ഇനി അവസാനത്തെ രീതി ചിന്തിച്ചു നോക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ സിദ്ധാന്തമെന്ന് കരുതുന്ന പലതിനെയും സൂക്ഷ്മമായ വിശകലനത്തിൽ എല്ലാത്തിനെയും നിഷേധിക്കും. പറയുന്ന പല കാര്യങ്ങളും താത്കാലികമായ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, ആത്യന്തികമായ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന എന്താണ്, ജീവൻ പരന്റെ അംശമാണ്. അദ്വൈതത്തിന് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയും അദ്വൈതാചാര്യന്മാരും. അവിടെ ആ പറയുന്നതിൻ്റെ താല്പര്യം നിങ്ങളിൽ ആത്യന്തികമായി അങ്ങനെ ഒരു ബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, മറ്റു പല ബോധങ്ങളെയും നിഷേധിക്കാൻ വേണ്ടി പുതിയൊരു ബോധത്തെ സ്വീകരിക്കുകയും പരമാത്മാവുമായി ഈ ജീവന് യാതൊരു ബന്ധവുമില്ല എന്ന് വരുമ്പോൾ അതെങ്ങനെയാകും? പലരും വിശ്വസിക്കുന്നത് പരമാത്മാവെന്ന് പറയുന്നത് ഈ ലോകാതീതനായി ഇവിടെ ഇരിക്കുന്ന ആളാണ്, ജീവനെന്ന് പറയുന്നത് നശിച്ചു പോകുന്ന തുച്ഛമായ ഒന്നാണ്, ഇത് പരസ്പരം ബന്ധമില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മാറ്റി ഇതിന് തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് അംശാംശിഭാവത്തെ അദ്വൈത ഗ്രന്ഥങ്ങളിൽ തന്നെ ചിലടത്ത് പറയുന്നു. അവർ ബന്ധത്തെ ഒന്ന് സ്ഥാപിക്കുക, അത് ആത്യന്തികമായ ഒരു ബോധത്തെയല്ല. എന്തുകൊണ്ട്? അവിടെയും വരും നേദം നേദം ഇതല്ല ഇതല്ല, പരമാർത്ഥം ഇതൊന്നുമല്ല. അതുകൊണ്ട് സാധാരണ പറയുന്ന ഒന്നാണ് എന്താണോ പ്രതിബിംബ പ്രവേശവത് എന്ന് പറയും. നമ്മൾ മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് ഇത് പ്രതിബിംബം പോലെയല്ല. പക്ഷേ സാധാരണ പറയാറുണ്ട് ഇത് പ്രതിബിംബം പോലെയാണ്. എങ്ങനെ? ബാഹ്യമായ സ്വച്ഛമായ ജലത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ ഈ അന്ധകരണത്തിൽ, അന്ധകരണം സാത്വികമാണ് ശുദ്ധമാണ്, അതിൽ ഈ പരമാത്മാവ് പ്രതിബിംബിച്ചിരിക്കുകയാണ്, അതാണ് ജീവൻ. അന്ധകരണത്തിലുള്ള പരമാത്മ പ്രതിബിംബമാണ് ജീവൻ എന്നൊക്കെ പറയാറുണ്ട് അദ്വൈതത്തിൽ തന്നെ. അത് മുമ്പ് പറഞ്ഞതുപോലെ ജീവൻ പരമാത്മാവിന്റെ അംശമെന്ന് പറയുന്നത് പോലെ മുഖ്യ സിദ്ധാന്തമല്ല, അതിനെ പറയും അഭ്യുപഗമ സിദ്ധാന്തം എന്ന് പറയും. ഒരാളുമായി ഈ വിഷയത്തെ ആശയവിനിമയം ചെയ്യുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്നവനും മനസ്സിലാക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി സ്വീകരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ പ്രതിബിംബ രൂപത്തിൽ അന്ധകരണത്തിൽ പ്രവേശിച്ചയാളല്ല ജീവൻ. വസ്തുന്തരേണ വിപ്രകർഷാനുപത്തെ, ഇവിടെ ബിംബപ്രതിബിംബമൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. ബിംബവും പ്രതിബിംബം എവിടെയാണ് സംഭവിക്കുന്നത്? സൂര്യൻ ആകാശമണ്ഡലത്തിൽ നിൽക്കുന്നു, ഭൂമിയിലെ ജലം അല്ലെങ്കിൽ കണ്ണാടി അല്ലെങ്കിൽ സ്വച്ഛമായ ഏതെങ്കിലും പദാർത്ഥം ഇരിക്കുമ്പോൾ വിപ്രകൃഷ്ടമായ അന്യനായിരിക്കുന്ന വസ്തുവിന്റെ പ്രതിഫലനം ഉപാധി സംഭവിക്കാം. അവിടെ ബിംബം വേറെ, ഉപാധി വേറെ, അതിലെ പ്രതിബിംബം വേറെ, മൂന്നിനെയും നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചറിയുന്നത്. ഇവിടെ അങ്ങനെയുണ്ടോ? ഇവിടെ പരമാത്മാവും ജീവനും തമ്മിൽ എത്ര അകലം? അങ്ങനൊരു അകലമില്ല. അതാണ് വസ്തുവന്തരേര വിപ്രകർഷാനുഭവത്തെ. ഇവിടെ ജലത്തിൽ നിന്ന് സൂര്യൻ അകന്നു നിൽക്കുന്നതുകൊണ്ടാണ് ജലത്തിൽ പ്രതിബിംബം വരുന്നത്. ഇവിടെ പരമാത്മാവിന് ഒന്നിൽ നിന്നും അകന്നു നീക്കാൻ വയ്യ, ഏതിൽ നിന്ന് അതകന്ന് നീക്കും? സർവാത്മകമായിരിക്കുമ്പോൾ. അതുകൊണ്ട് പരമാത്മ പ്രതിബിംബമാണ് ജീവനെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരാറുണ്ടെങ്കിലും ആത്യന്തികമായി അതിനെയും സ്വീകരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവിടെ അതിൻ്റെ വാച്യാർത്ഥത്തെ സ്വീകരിക്കരുത്, മറിച്ച് ലക്ഷ്യത്തെ സ്വീകരിക്കുക. എന്തോ അതിനൊരു താല്പര്യമുണ്ട്, പറയാൻ ഉദ്ദേശിക്കുന്നതിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്താണ്? ആ ജീവൻ അവിടെയും താല്പര്യം, ആ ജീവൻ ആ പരമാത്മാവിൽ നിന്നും ആത്യന്തികമായി ഭിന്നനല്ല, അത് തന്നെയാണ്. എന്തുകൊണ്ട്? ആ ബിംബത്തിൽ നിന്നും വേറിട്ടൊരു പ്രതിബിംബമില്ല, ആ ബിംബം തന്നെയാണ് പ്രതിബിംബമായും കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? രണ്ടും ഒന്ന് തന്നെ, രണ്ടിനും ഒരേ പ്രകാശം തന്നെ. ഇത്തരത്തിൽ രണ്ടിൻ്റെയും അഭേദത്തെ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ബിംബപ്രതിബിംബവാദം പറയുന്നത്. മറിച്ച് വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ബിംബവും പ്രതിബിംബവും പോലെ പരമാത്മാവ് ബിംബം, ജീവാത്മാവ് പ്രതിബിംബം എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് അതിൽ ഭേദമുണ്ട്, അതല്ല. അതുമാത്രമല്ല, ബിംബപ്രതിബിംബങ്ങൾക്ക് വേറെയും ദോഷമുണ്ട്. ഒരു വസ്തു പ്രതിബിംബിക്കണമെങ്കിൽ അതിനൊരാകൃതി രൂപം വേണം, ആ പ്രതിബിംബത്തെ സ്വീകരിക്കുന്ന വസ്തുവിനും ഒരാകൃതി രൂപം വേണം. ഇവിടെ അതെന്തെങ്കിലും ഉണ്ടോ? പരമാത്മാവിനെന്താ ആകൃതി? ജീവാത്മാവിനെന്താ ആകൃതി? അതുകൊണ്ട് അത് സാധ്യമില്ല, രൂപമില്ല, നിറമില്ല. അതുകൊണ്ട് അതും ശരിയല്ല. അതുകൊണ്ട് വസ്തു ദ്രവ്യ ഗുണപ്രവേശവതി, ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണെങ്കിലോ? ദ്രവ്യത്തിൽ ഗുണം പ്രവേശിക്കുക എന്ന് പറയുന്നത് എന്താണോ, കുലാലൻ പാത്രത്തെ ഉണ്ടാക്കി, അത് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അതി മണ്ണ് കുഴച്ചു, ചക്രത്തിൽ വെച്ചതിന് രൂപത്തെ ഉണ്ടാക്കി, പിന്നീട് അഗ്നിയിൽ വെച്ചതിനെ ചൂടാക്കി പഴുപ്പിച്ചു. ഇത്തരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അതിന് നല്ല ഒരു രക്തവർണ്ണമാണ്. അത് കണ്ടിട്ട് പറയുകയാണ്, ആ പാത്രം ഇപ്പോൾ രക്തനിറത്തിലിരിക്കുന്നു, മുമ്പില്ലാതിരുന്ന അതി വന്നതല്ലേ. അതുകൊണ്ട് പറയാം, ആ ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചിരിക്കുന്നു. ദ്രവ്യമായി പാത്രം, രക്തവർണ്ണമായി ഗുണം. മുമ്പ് അതില്ലായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചതുപോലെ ഈ അന്ധകരണത്തിൽ പരമാത്മാവ് പ്രവേശിച്ചാണ് ജീവൻ എന്ന് പറഞ്ഞാലോ അതും ശരിയല്ല. അനാശ്രിതത്വ അവിടെ അത് ശരിയാണ്. കാരണം ഗുണത്തിനൊരു സ്വഭാവമുണ്ട്, അതിന് സ്വയം നിൽക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ദ്രവ്യത്തെ ആശ്രയിച്ച് അതിന് നിൽക്കാൻ പറ്റും. നമുക്ക് ഒരിക്കലും നിറത്തെ നിറമായി കാണാൻ പറ്റത്തില്ല. നിറത്തെ ഇന്നതിൻ്റെ നിറമെന്നേ അറിയാൻ പറ്റും. പാത്രത്തിൻ്റെ നിറം, മേശയുടെ നിറം, പുസ്തകത്തിൻ്റെ നിറം, ഇങ്ങനെ അറിയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, അത് സ്വതന്ത്ര സ്ഥിതിയുള്ളതല്ല. ഗുണം, നിറം, ഗുണങ്ങളല്ല, അത് ദ്രവ്യാശ്രിതമാണ്. പക്ഷെ പരമാത്മാവ് എന്താണ്, അനാശ്രിതമാണ്. അത് ഒന്നിനെ ആശ്രയിക്കുന്നില്ല, മറിച്ച് സർവ്വം അതിനെ ആശ്രയിച്ചിരിക്കുന്നു, സർവ്വം അതിന് നിലനിൽക്കുന്നു. അനാശ്രിതമായിരിക്കുന്ന പരമാത്മാവ് എങ്ങനെയാണ് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു, പ്രവേശിക്കുന്നത് സാധ്യമല്ല. നിത്യ പരതന്ത്ര സേവാശ്രിതസ്യ ഗുണസ്യ ദ്രവ്യയെ പ്രവേശിപ്പിച്ചേ. അതുകൊണ്ട് നിത്യ പരതന്ത്രനായിരിക്കുന്ന, അന്യാധീനനായിരിക്കുന്ന ഗുണത്തിന് ദ്രവ്യത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയാം. കാരണം അതിൽ എപ്പോഴും അതങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് ബ്രഹ്മണ സ്വാതന്ത്ര്യശ്രവണ, ബ്രഹ്മത്തിന് പറയുന്ന എന്താണ്, അത് സ്വതന്ത്രമാണെന്നാണ് പറയുന്നത്. തസ്യ കാര്യം കർണം ച വിദ്യതേ എന്നെല്ലാം പറയുന്നില്ലേ, അത് സ്വതന്ത്രനാണ്. തഥാ പ്രവേശ ഉപപദ്ധ്യത, അതുകൊണ്ട് ഈ പറഞ്ഞ തരത്തിലൊന്നും പ്രവേശം സംഭവിക്കത്തില്ല. എന്താ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു, ഉദ്ദേശിക്കുന്നത് അവിടെ ആ ജീവപരൻ എന്ന് പറയുന്ന യാതൊരു ഭേദമില്ല, ഒരേ ഒരു തത്വം തന്നെ. അത് പറയാനാണ് ഈ പറഞ്ഞല്ലോ, ജീവൻ, പരൻ, പ്രപഞ്ചം, ഇതിന്റെ ബന്ധത്തെ കാണിക്കും. എന്താണ് ഇവയ്ക്ക് തമ്മിലുള്ള ബന്ധം? അത് ശ്രുതി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തർക്കത്തിലൂടെ മനസ്സിലാക്കി തരാം, യുക്തിയിലൂടെ മനസ്സിലാക്കി തരാം, കഴിയുമെങ്കിൽ നിഷേധിക്കും. അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. ശരി, എന്നാ അത് വേണ്ട. ഫലേ ബീജവതി ചേത്ത്, അങ്ങനെ പറഞ്ഞാലോ, പഴത്തിനുള്ളിൽ അതിന്റെ വിത്തിരിക്കുന്നത് പോലെ, അത് പാറയ്ക്കകത്ത് പാമ്പിരിക്കും പോലെ അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുണ്ടായപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വിത്ത് രൂപപ്പെട്ടു വന്നു. അതുപോലെ ഈ ശരീരം ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ജീവന് രൂപപ്പെട്ടു വന്നു. അങ്ങനെ പറയാറുണ്ട്. എന്താണ്, ജീവന് ക്രമേണ രൂപപ്പെട്ടു വരുന്നതാണ്. ഗർഭസ്ഥ ശിശുവിന് ആ ചൈതന്യം അല്പമായി പ്രകടമാകുന്നു. അപ്രരൂഢ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ, അവയവങ്ങൾ, തലച്ചോറുൾപ്പെടെയുള്ള അവയവങ്ങൾ ശരിയായ വളർച്ച പ്രാപിക്കാതിരിക്കുന്നിടത്തോളം കാലം അവിടെ ചൈതന്യവും ശരിയായി പ്രകാശിക്കത്തില്ല. ആ ഇന്ദ്രിയങ്ങളുടെ പ്രരൂഢാവസ്ഥയ്ക്കനുസരിച്ച് ചൈതന്യം അതിനകത്ത് രൂപപ്പെട്ടു വരികയാണ്, പരിണമിച്ചു വരികയാണ്, ഭൗതികവാദം. അപ്പോൾ പിന്നീട് ജനിക്കുന്നു. ജനിക്കുമ്പോൾ കുറച്ചുകൂടി തലച്ചോറും മറ്റും പുഷ്ടിയെ പ്രാപിക്കുന്നു. അതിനനുസരിച്ച് ബോധത്തിന് വികാസം വരുന്നു, അത് വളർന്നു വരുന്നു, പരിണമിക്കുന്നു. പിന്നീട് ശൈശവം, യൗവനം, ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല ദൃഢമാകുന്നു. അപ്പോൾ ബോധത്തിന് പൂർണ്ണ പരിണാമം സംഭവിക്കുന്നു. ചിന്തിക്കാനും അറിയാനും ഒക്കെ ഉള്ള ശക്തി വർദ്ധിക്കുന്നു. ഇതാണ് ഭൗതിക കാഴ്ചപ്പാട്. അതിനാണ് ഈ ബീജവും ഫലവും എന്ന് പറയുന്നത്. പഴത്തിൻ്റെ ഉള്ളിൽ ആ ബീജമുണ്ട്. ഇപ്പോൾ അത് പൂവായിരുന്നപ്പോൾ, മുട്ടായപ്പോൾ, പൂവായപ്പോൾ, പിന്നീട് അത് മാറി ചെറിയ ഫലമായി, എന്നിട്ടതിങ്ങനെ പക്വതയെ പ്രാപിക്കുന്നു. അവസാനം പക്വമാകും, പഴമാകും. അപ്പോൾ അകത്തിരിക്കുന്ന ആ ബീജം നല്ല ദൃഢമാകും. അതെന്താ സംഭവിക്കുന്നത്? അവിടെ ക്രമേണ ഒരു പരിണാമം സംഭവിക്കുകയാണ്. അതുപോലെ ആ ജീവശക്തി, ഈ ശരീരത്തിലിരിക്കുന്ന ജീവശക്തി ഗർഭസ്ഥ ശിശുവിൽ അത് ആരംഭിക്കുന്നു. ജനിച്ച് വളർന്നു വരുമ്പോൾ അത് പുഷ്ടമാകുന്നു, ദൃഢമാകുന്നു. അങ്ങനെയാണെങ്കിലോ പാഷാണത്തിലെ സർപ്പം പോലെ അല്ല. എന്നാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാവയവത്വ വൃദ്ധി ക്ഷയ ഉത്പത്തി വിനാശാദി ധർമ്മത്വ പ്രസംഗ, അതിന് അംശങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. വൃദ്ധി പറയേണ്ടി വരും. ക്ഷയം, ഇത് സംഭവിക്കുന്നില്ല. ചിലപ്പം വളരുന്നു, ചിലപ്പോൾ ക്ഷയിക്കുന്നു, ബുദ്ധി കൂടുന്നു, കുറയുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഉത്പത്തി വിനാശം കാണുന്നുണ്ട്, നശിച്ചു പോകുന്നു കാണുന്നുണ്ട്, ഉത്പന്നമാകുന്നു, ഇത്യാദി ധർമ്മവത്വ പ്രസംഗം, ഇത്യാദി ധർമ്മങ്ങൾ ജീവനുണ്ടെന്ന് പറയേണ്ടി വരും. ദുഃഖത്തിക്ഷയ ധർമ്മങ്ങൾ ജീവനുണ്ടെന്ന് പറയേണ്ടി വരും. എന്നിട്ട് ജീവൻ ധർമ്മവത്വം ബ്രഹ്മണ, അങ്ങനെ ഒരു ധർമ്മം ഇതിലുണ്ട്, പരമാത്മാവിലുണ്ടെങ്കിൽ അതിന് ജീവരൂപത്തിൽ പഴത്തിനുള്ളിലിരിക്കുന്ന വിത്ത് പോലെ ഈ ശരീരത്തിൽ കയറിക്കൂടാൻ പറ്റും. അതിന് അവയവും മറ്റുമില്ല, ഉത്പത്തി വിനാശങ്ങളില്ല, അതുകൊണ്ട് അതൊന്നും സംഭവിക്കത്തില്ല. ശ്രുതി എന്ന് പറയുന്നു അജോ അജരഹ, ഇത് അജനാണ്, അതിന് ജന്മമില്ല. അജരഹ, വാർദ്ധക്യം വരത്തില്ല അതിന്. പറയുന്നുണ്ട് ചൈതന്യം ഏകരൂപത്തിലിരിക്കുന്നു. അനുഭവത്തിലും അങ്ങനെ തന്നെ, ചൈതന്യത്തിന് വൃദ്ധിക്ഷയങ്ങൾ വരുന്നില്ല, ജന്മനാശങ്ങൾ വരുന്നില്ല. അതെല്ലാം കാണുന്നത് ശരീരത്തിലാണ്. ആരെങ്കിലും ചൈതന്യത്തിൽ ജനനവും വാർദ്ധക്യവും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാണുന്നതെല്ലാം ശരീരത്തിലാണ്. ഇത്യാദി ശ്രുതി ന്യായ വിരോധ, ഈ പറയുന്ന ശ്രുതിക്കും യുക്തിക്കും വിരോധം വരും. നിങ്ങൾ പറയുന്നതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണോ ഫലത്തിൽ ബീജത്തെപ്പോലെ ക്രമമായി വളർന്ന് പക്വതയെ പ്രാപിച്ച് വരുന്ന ഒന്നാണ് ജീവൻ ശരീരത്തിനുള്ളിൽ എന്ന് പറയുന്നതും ശരിയല്ല. രജനും അമരനുമാണ്, അത് സംഭവിക്കത്തില്ല. അനുഭവത്തിനും അങ്ങനെയാണ്. അതുകൊണ്ട് ശരി, എന്നാ പോട്ടെ. പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചു, അത് എങ്ങനെയൊക്കെ പ്രവേശിക്കും, അതാണ് ചർച്ച ചെയ്യുന്നത്. പാഷാണത്തിൽ സർപ്പത്തെ പോലെയാണോ, കരുക്കിലിരിക്കുന്ന വെള്ളം പോലെയാണോ, അതോ ഫലത്തിലെ ബീജം പോലെയാണോ, അതോ ജലത്തിലെ പ്രതിബിംബം പോലെയാണോ, എങ്ങനെയാ വന്നത്? പരമാത്മാവ് എങ്ങനെ പ്രവേശിച്ചു, അതാണ് ഇതുവരെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ജീവൻ എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. താൻ ജീവനാണ്, താൻ നിഷേധിക്കാൻ പറ്റും. എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി? ഈ പറഞ്ഞ ഒന്ന് ശരിയല്ലെങ്കിൽ ഇനി ഒന്ന് പറയാം. എന്താണോ ഈ പരമാത്മാവ് ഇതിൽ പ്രവേശിച്ചതല്ല സംഭവം. എന്താണോ അന്യൈവ സംസാരി, ജീവൻ വേറൊരാളുണ്ട്, അത് പരമാത്മാവൊന്നുമല്ല. പരിച്ഛിന്ന, പരിച്ഛിന്നാണ്, പരമാത്മാവല്ല. അങ്ങനെ വേറൊന്നുണ്ട്, നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ. ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചു, മരിക്കുന്നു, മരിക്കുമ്പോൾ ഈ ശരീരം വിടുന്നു, ജീവൻ. എന്നിട്ട് ഈ ജീവൻ അന്ധകരണം പ്രാണൻ തുടങ്ങിയ ഉപാധികളോടുകൂടി സഞ്ചരിക്കുന്നു, അനുകൂലമായ ഒരു ശരീരം കിട്ടുമ്പോൾ അതിനകത്ത് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഈ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്? ആ പരമാത്മാവിൽ നിന്നും അന്യനായി ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ള ഒരു ജീവനുണ്ട്, അത് ഈ ശരീരം വിട്ട് വേറെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. പരസ്മാത് അന്യഹ ജീവഹ, പരമാത്മാവിൽ നിന്നും അന്യനായ ഒരു ജീവൻ ഇങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാലോ? പരിച്ഛിനേഹ പ്രശ്നിച്ച് നാ, അതും ശരിയാവത്തില്ല. ഈ കഥയും ശരിയല്ല. എന്തുകൊണ്ട്? സ്വയം തത് ദേവത ഐക്ഷത ഇത്യാരഭ്യ നാമിനുടെ വ്യാകരമാണ് ഇത് തസ്യ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതേ. സ്വയം ദേവത അക്ഷത, ആ ദേവത തന്നെ സങ്കല്പിച്ചു എന്ന് തുടങ്ങിയിട്ട് നാമരൂപ വ്യാകരവാണി, പിന്നീട് നാമരൂപങ്ങളെ സൃഷ്ടിച്ചു. ഛാന്ദോഗ്യത്തിൽ പറയുന്നു ഇത് തസ്യ ഏവ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതി. അതുകൊണ്ട് ഒരുവൻ തന്നെയാണ് ഇതിനെല്ലാം പ്രകടമാക്കിയത്, അവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചത് എന്ന് ശ്രുതി സ്പഷ്ടമായി പറയും. അതുകൊണ്ട് പരമാത്മാവ് വേറെ ഒരാളാണ്, പരമാത്മാവിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പരമാത്മാവ് മുക്തനായി തന്നെ ഇരിക്കുന്നു, സർവജ്ഞനായി സർവശക്തനായിരിക്കുന്നു. പക്ഷെ ഈ ജീവൻ, ദ്വൈതികൾ പറയുന്നു, അത് ഒരു ശരീരം വിട്ടിട്ട് വേറൊരു ശരീരത്തിൽ പോയി സ്വീകരിക്കുന്നു, അതിനതിന് കഴിയും. എന്തുകൊണ്ടത്? ആ പരമാത്മാവിൽ നിന്ന് വേറെയാണ്, പരിച്ഛിന്നനാണ്. ഇത് കേൾക്കുമ്പോൾ പുനർജന്മത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണോ എന്ന് ചിന്തിക്കരുത്. പുനർജന്മം വേറെ, ജീവ പരഭേദം വേറെ, രണ്ട് രണ്ട് കാര്യങ്ങൾ. ജീവപരൈക്യത്തെ അംഗീകരിച്ചുകൊണ്ടും അദ്വൈതി പുനർജന്മത്തെ സാധൂകരിക്കും. അതിന് ജീവപര ഭേദം വേണമെന്നില്ല. അതാണ് ചില അദ്വൈതികൾ ചോദിക്കുന്നത്. ഇവിടെ എല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ എങ്ങനെ പുനർജന്മത്തെ അംഗീകരിക്കാൻ പറ്റും? ആത്മാവിന് ജനനവും മരണവുമില്ലെന്ന് പറയുമ്പോൾ എങ്ങനെ പുനർജന്മം സംഭവിക്കും? ചോദ്യം കേട്ടാൽ നേരെയുള്ള ചോദ്യമെന്ന് തോന്നും. അതെങ്ങനെ സംഭവിക്കും? അദ്വൈതം പറയുകയും പുനർജന്മത്തെ അംഗീകരിക്കുകയും ചെയ്യുക. ആത്മാവ് ജനന മരണങ്ങളില്ലാത്തവനാണെന്ന് പറയുകയും ആശയം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് അംഗീകരിക്കുക. ഇതെങ്ങനെ സംഭവിക്കുന്നു? അദ്വൈതത്തിൽ അതിന് പ്രശ്നമില്ല, അതിന് പ്രയാസമില്ല. അത് അദ്വൈത വിരുദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ട്? ഉപാധിഭേദത്തെ സ്വീകരിക്കുന്നുണ്ട്. ജനന മരണങ്ങളും പ്രവേശവും വരവും എല്ലാം സ്വീകരിക്കാം. പക്ഷേ അദ്വൈതിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുള്ള എന്താണ്? ഇത് തത്വത്തിൽ ഒന്നാണ്. അദ്വൈതി പറയുന്നതല്ല, ഇത് രണ്ട് തത്വങ്ങളാണ്. ഒന്നിന് ജനന മരണങ്ങളില്ല, മറ്റൊന്ന് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു.

0: ജന്മത്തെ അദ്വൈതമായിട്ട് അംഗീകരിക്കത്തുമില്ല. നാമരൂപ വ്യാകരണമാണ് ഇത് തസ്യവ പ്രവേശ വ്യാകരണ കടത്തൃത്വ ശ്രുതേഹി. ഇനി അതിന് മറ്റു പ്രമാണങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

ശ്രീമദ്ഗ്രന്ഥാഗ്രഹണം ശ്രീയാഗുംജകം സന്തതോ വേദേശാജ്യാഗം ഭാഗം ശ്രീ പല്ലോകം വഞ്ചേ അക്ഷരാ

0: ദാറ്റ് ഇസ് റോങ് നോളജ്, മിഥ്യാജ്ഞാന, എറോണിയസ് നോളജ്. പ്രായേന സർവമേവ പ്രാപ്തം മിഥ്യാജ്ഞാനം എത്തി, ദാറ്റ് ഇസ് വാട്ട് വാസ് എക്സ്പ്ലെയിൻഡ് പ്രീവിയസ്ലി ത്രൂ ദ സൂത്ര ഇൻ മിഥ്യാജ്ഞാന, ഡീലിംഗ് വിത്ത് മിഥ്യാജ്ഞാന. തഥാ ച സമ്യക് ജ്ഞാനമപി കിം സ്യാത്. ഓക്കെ, വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് സമ്യക് ജ്ഞാന ആൻഡ് ദാറ്റ് മിഥ്യാജ്ഞാന? ഓക്കെ, വാട്ട് ഇസ് ദി യൂസ് ഓഫ് ദി സമ്യക് ജ്ഞാന, റൈറ്റ് നോളജ്? This is the speciality of samyajnana. Whatever is gained, that is based on the avayavi, that is grasped because of the avayavi, because avayavi is the dharma attribute, and only through the attributes you can gain the knowledge of the object. Tasmat asti avayavi yo mahatvadi vyavahara pannah. Therefore there is something which is called as avayavi, which is the cause for all the mahat etc., which has taken up the grosser form etc. samapatte nirvitarkaya vishaya bhavati, and which is the object of the nirvitarka samapatti, nirvitarka samapatti. So that avayavi exists, that object which has taken the form of avayavi, that exists. etaya eva savichara nirvichara cha sukshma vishaya vyakhyata. etaya eva savichara nirvichara cha sukshma vishaya vyakhyata. etaya eva savichara nirvichara cha sukshma vishaya vyakhyata. Through this explanation itself, the savitarka nirvitarka explanation itself, savichara and nirvichara also as well explained. Tatra bhuta sukshmeshu adi vyakta dharmakeshu desha kala nimitta anubhava avachinneshu ya samapattihi sa savichara iti uchyate. There in the bhuta sukshma sukshmeshu, bhuta sukshmeshu means abhivyakta ധർമ്മകേഷു ഭൂതസൂക്ഷ്മേഷു, ദാറ്റ് വിച്ച് ഇസ് വിച്ച് യു ആർ, ദോ ഇറ്റ് ഇസ് സർക്കുലർ, വിച്ച് യു ആർ ഏബിൾ ടു ഗ്രാസ്പ്, ഇൻ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദി ഒബ്ജക്ട് ഓഫ് ആഗമ ശ്രുതി വെർബൽ ടെസ്റ്റിമണി ആർ ഇൻഫറൻസ് അനുമാന. സോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ദേശ കാല നിമിത്ത അനുഭവ അവച്ഛിന്നേഷു, ദാറ്റ് ഇസ് വിച്ച് ഇസ് ഡിപെൻഡന്റ് ഓൺ, വിച്ച് ഹാസ് ഓൾ ദീസ് കൈൻഡ് ഓഫ് functionalities, which is attributes. Desha, it has a specific place. Kala, it has a time. It has a nimitta, cause. It has a anubhava, experience. With this, it is attributed. That sampatti, with that, whatever knowledge which is dependent on desha, kala, etc., that is savichara. It is saha, vikalpena saha. So that is savichara. Vikalpa means attributes. With attributes it exists here. So that is called savichara. That which knowledge dependent on the desha, kala, etc., the time, space, etc., that is savichara. If it is dependent on attributes, it is saha. If it is not dependent on attribute, it is, that is the difference in both the places. തത്രാപി ഏകബുദ്ധി നിർഗ്രാഹ്യം ഏവ ഉദിത ധർമ്മവിശിഷ്ടം ഭൂതസൂക്ഷ്മം ആലംബനീഭൂതം സമാധി പ്രജ്ഞായാം ഉപതിഷ്ഠതേ. തത്രാപി ഏകബുദ്ധി നിർഗ്രാഹ്യം ഏവ ഉദിത, ദേർ ഓൾസോ ഏകബുദ്ധി നിർഗ്രാഹ്യമേവ, the buddhi, see previously also eka buddhi nirgrahya eva, here also eka buddhi nirgrahya eva, eka buddhi, the bhashya it said 43rd sutra bhashya, tasyaha eka buddhi upakramah, here also ekam buddhi upakramate arabhyate iti, here also it is dependent on the eka buddhi nirgrahyam, it is controlled by that single thought function. അവശിഷ്ടം ഭൂതസൂക്ഷ്മം ആലംബനി ഭൂതം, and it is based on the objectification, the object of meditation is ഭൂതസൂക്ഷ്മാസ്, the tanmatra, the subtle forms. സമാധി പ്രജ്ഞായാം ഉപതിഷ്ഠതേ, and it is that which presents itself during the സമാധി പ്രജ്ഞ, the object, the knowledge is of the object, of the subtle object.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio. the 24/7 spiritual channel from shayvam.org.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: Dear listeners of Shaivam.org, the following is Rig Veda Sakala Shaka, Mandalam 1, Suktam 51. Thank you.

0: ओम नमः शिवाय।
1: यू आर लिसनिंग टू शैवम डॉट ऑर्ग रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम डॉट ऑर्ग।
2: ओम नमः शिवाय। डियर लिसनर्स ऑफ शैवम डॉट ऑर्ग, द नेक्स्ट प्रोग्राम इज स्पिरिचुअल डिस्कोर्स। In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Nilanyayena idutpannamayilla athre valaisanadana vedatha sathikkunna manushyan oru granthathe srishtikkunnathinu vendi ayal chindikkanam, valare bhavana cheyyanam. അതിനുശേഷം അയാൾക്കൊരു സൃഷ്ടി നടത്താൻ പറ്റും, സാഹിത്യ സൃഷ്ടി. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പുരുഷ വിശ്വാസത്തെ പോലെ യസ്മാത് മഹതോ ഭൂത, ഏത് മഹത്തായ തത്വത്തിൽ നിന്നാണോ, ഏതൊരു മഹത്തായ തത്വം, മഹതോ ഭൂത, മഹത്തായ ഭൂതം തത്വം, ഏതൊരു മഹത്തായ തത്വത്തിൽ നിന്നാണോ യോനേ, ഏതൊരു കാരണത്തിൽ നിന്നാണോ സംഭവ, ഈ ശാസ്ത്രത്തിന്റെ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതാണ് ഈശ്വരനെന്നാണ്. സർവ ജ്ഞാനത്തിന്റെയും ആകരമായിരിക്കുന്ന, ഖനിയായിരിക്കുന്ന ഈ ഋഗ്വേദാദി ശാസ്ത്രം ഏതൊരു മഹത്തായ തത്വത്തിൽ നിന്നാണോ പ്രകടമായിരിക്കുന്നത്, അതാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ എന്നാണ്. ഈശ്വരൻ നിന്നും പ്രകടമായി എവിടെ പറഞ്ഞിരിക്കുന്നു? അത് ആ ശ്രുതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏത് ഋഗ്വേദ എന്ന് ശ്രുതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അസ്യ മഹതോ ഭൂതസ്യ, ഈ മഹത്തായ തത്വത്തിൽ നിന്നും നിശ്വസിതം, നിശ്വസിക്കപ്പെട്ടതാണ്, ഉച്ഛ്വാസം, ശ്വാസ ഉച്ഛ്വാസമുണ്ട്, അതുപോലെ ഉച്ഛ്വസിക്കപ്പെട്ടതാണെന്ത്? ഏത് എതിർവേദ, ഈർഗ്വേദം, എതിർവേദ അഥ സാമവേദ എന്ന് തുടർന്ന് പറയും. ഇർക്ക്, യജസ്, സാമ, ഈ വേദങ്ങളെല്ലാം ആ മഹത്തായ തത്വത്തിൽ നിന്നും ഉച്ഛ്വാസം പോലെ പ്രകടമായതാണ് ഇത്യാദി ശ്രുതേഹി. ഈ ശ്രുതി തന്നെ പറയുന്നു എന്നാണ്. അത് ശ്രുതി തന്നെ പറയുന്നു, ഇത് ഈ ശ്രുതി വന്നിരിക്കുന്നത്. ശ്രുതി പറഞ്ഞാൽ തന്നെ വേറെ അവിടെ ചോദ്യമില്ല. അത് പരമമായ പ്രമാണമാണ്, അത് സ്വത പ്രമാണമാണ്, അതിന് പിന്നെ മറ്റൊരാളിന്റെ അംഗീകാരം ആവശ്യമില്ല, മറ്റൊരു പ്രമാണം അതിനെ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് ഒരു മഹത്തായ ഒരു തത്വത്തിൽ നിന്നാണ് പ്രകടമായത്, അത് ഈശ്വര തത്വമാണ് എന്ന് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ ശ്രുതിയെ, വേദത്തെ പ്രകടമാക്കിയ ഈശ്വരൻ തസ്യ മഹതോ ഭൂതസ്യ നിരതിശയം സർവജ്ഞത്വം സർവശക്തിമത്വം ചേരി. തസ്യ മഹതോ ഭൂതസ്യ, ആ മഹത്തായ തത്വം നിരതിശയം, അതിന് നിരതിശയം, നിരതിശയം എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലില്ലാത്ത, അത് ഏറ്റക്കുറച്ചിലില്ല, നമ്മുടെ അറിവിനുള്ള ഏറ്റക്കുറച്ചിലുണ്ട്. ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം, ചില കാര്യങ്ങളെ കുറിച്ച് അല്പം അറിയാം, ചില കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം, ചില കാര്യങ്ങളെ കുറിച്ച് അറിയാം എന്ന സംശയമുണ്ട്, ചില കാര്യങ്ങളെ കുറിച്ച് വിപരീതമായിട്ടാണ് ധരിച്ചിരിക്കുന്നത്, ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല. ഇതാണ് സാതിശയജ്ഞാനം. ഈ അറിവിൽ ഏറ്റക്കുറച്ചിലുണ്ട്. നിരതിശയമായ ജ്ഞാനം എന്ന് പറയുന്ന അങ്ങനെയല്ല, ആ സംശയത്തിൽ ന്യൂനതയില്ല, അറിവിൽ ന്യൂനതയില്ല, അറിവ് പൂർണ്ണമാണ്, ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളില്ല, ഏതെങ്കിലും വിപരീതമായ ജ്ഞാനമില്ല, ഏതെങ്കിലും ഒരു ഭാഗം അറിയാതിരിക്കുന്നില്ല, അതാണ് നിരതിശയമായ ജ്ഞാനം. ഈശ്വരനിൽ മാത്രമേ ആ നിരതിശയമായ ജ്ഞാനം ഉള്ളൂ. സൃഷ്ടികൾ ഒന്നിനുമില്ല, നിരതിശയമായിട്ടുള്ള ജ്ഞാനം, സർവജ്ഞത്വം, അതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. അണു തൊട്ട് ബ്രഹ്മാണ്ടം വരെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ സർവ തത്വവും അറിഞ്ഞിരിക്കുന്ന, അതിന്റെ എല്ലാ സങ്കീർണതകളെയും ഉൾക്കൊള്ളുന്ന ഒരറിവ്, ആ അറിവ്, അതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഭൂതഭാവികളെ അറിയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നതോ ഇതൊന്നും സർവജ്ഞത്വമല്ല. അസൗജ്യം തോന്നുമ്പോ ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ മുഴുവൻ രഹസ്യം എന്ന് പറഞ്ഞു. ഒരണുവിന്റെ തത്വം എന്ന് പറയുന്നത് അത് അത്രയും ബൃഹത്താണ്. വസ്തു ചെറുതാണെങ്കിലും അതിന്റെ തത്വം അത്രയും ബൃഹത്തായിരിക്കും. ആ തത്വം പോലെ ആണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ തത്വം. ഈ സൃഷ്ടിയുടെ എല്ലാ വൈചിത്രത്തിന്റെയും രഹസ്യം അറിഞ്ഞിരിക്കുകയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. അത് ഈശ്വരനല്ലാതെ ഒരു സിദ്ധപുരുഷനോ ഒരു ജീവനോ അത് സാധ്യമല്ല, സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും അത് സാധ്യമല്ല. അങ്ങനെയുള്ള സർവജ്ഞത്വവും സർവശക്തിമത്വവും ഈ സർവത്തെയും സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനുമുള്ള അത് എന്താണ്, ഇത്രയും വിപുലമായ ബൃഹത്തായ ഒരു ശാസ്ത്രത്തെ സൃഷ്ടിച്ച ഈശ്വരന് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഇതിന് കാരണമായി ഒരാളെ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവജ്ഞത്വ ഈശ്വരന് മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം ഈശ്വരൻ ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ, രണ്ടാമതൊരു ഈശ്വരൻ കൂടി ഉണ്ടാകാൻ പാടില്ല. ഒരൊറ്റ ഈശ്വരൻ, ഒരു ഈശ്വരന്റെ ആവശ്യമുള്ളൂ ഈ പ്രപഞ്ചത്തിന്. രണ്ട് ഈശ്വരൻ വേണമെന്ന് പറഞ്ഞ പിന്നെ ഒരു ഡസൻ ആയാലും എന്തെന്ന് ചിന്തിക്കും, പിന്നെ രണ്ട് ഡസൻ ആയാലും എന്തെന്ന് ചിന്തിക്കും. അങ്ങനെ വരാൻ പാടില്ല. ഒരൊറ്റ ഈശ്വരന് ഇതിനാവശ്യമുണ്ട്. ഒരു ഈശ്വരന് തന്നെ ഇതിന്റെ ആ ഈശ്വരന്റെ സർവജ്ഞത്വവും സർവശക്തിമത്വത്തിനും അടങ്ങാനുള്ളതേ ഉള്ളൂ ഈ പ്രപഞ്ചം മുഴുവനും. അനന്തമായ പ്രപഞ്ചം, അനന്ത ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നതല്ല. അങ്ങനെയുള്ള ആ ഈശ്വരന് മാത്രമേ ഇത്രയും വിപുലമായ ഒരു ശാസ്ത്രത്തെ നിർമ്മിക്കാൻ കഴിയൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തിൽ, അങ്ങനെയുള്ള സർവ്വ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രത്തിന്റെ സൃഷ്ടികർത്താവാണ് ഈശ്വരൻ എന്ന്. ആ ശാസ്ത്രത്തിന്റെ താല്പര്യം മനുഷ്യൻ മനസ്സിലാക്കിയിട്ടാണ് മറ്റ് ശാസ്ത്രങ്ങളെ, മറ്റ് വിജ്ഞാനങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടുണ്ടാവുന്നത്. പിന്നെ മൂലഭൂതമായിരിക്കുന്ന, ആധാരഭൂതമായിരിക്കുന്ന ആ ശാസ്ത്രത്തെ പിന്തുടർന്ന് ബാക്കിയുള്ള ശാസ്ത്രങ്ങൾ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചു, ആ ശാസ്ത്രത്തെ പരീക്ഷണങ്ങൾ നടത്തിയും പുതിയ പുതിയ അറിവുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ വേദത്തെ പിന്തുടർന്നുള്ള അറിവുകളാണ് ഉണ്ടാവുന്നത്. വേദം എന്ന ശബ്ദത്തിന് തന്നെ അറിയുന്നതാണ് വിദജ്ഞാനോ അറിവ് എന്നാണ് എന്റെ. അപ്പൊ അത് ഇവിടെ പറഞ്ഞതുപോലെ അറിവിന്റെ ആകാരമാണ് ഖനിയ. അതിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചിട്ട് പുതിയ പുതിയ അറിവുണ്ടാക്കുന്നു. ആ അറിവുകളാണ് നമ്മൾ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നെല്ലാം പറയുന്നത്. വേദത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിവുള്ള ആൾക്കാർ വിശദീകരിച്ചു തരും, അവന്റെ അറിവിനനുസരിച്ച് വിശദീകരിക്കുന്നു.

വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ വ്യാഖ്യാനത്തിൽ ശാസ്ത്രയോനി, ശാസ്ത്രസ്യ യോനി എന്ന ഷഷ്ടി സമാസം ഷഷ്ടി തത്പുരുഷനാണ്. അടുത്തത് ഗൗറി സമാസത്തിലാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത് അഥവാ എന്ന് പറഞ്ഞിട്ട്. യഥോക്തം ഋഗ്വേദാദി ശാസ്ത്രം യോനിഹി കാരണം പ്രമാണം അസ്യ ബ്രഹ്മണഃ യഥാവത് സ്വരൂപ അധിഗമേ. ശാസ്ത്രം യോനി അസ്യ എന്ന് ഗൗറി സമാസം. ശാസ്ത്രം ഇവിടെ യോനി എന്ന് വെച്ചാൽ കാരണമൊന്നുമല്ല, പ്രമാണമെന്നാണ്. ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതോ അതാണ് ശാസ്ത്ര യോനി എന്ന് പറയുന്നത്. ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതിനാണോ അതാണ് പ്രമാണപരമായി വ്യാഖ്യാനിക്കുന്നു എന്ന് പറയും. ശാസ്ത്രം ഏതിനാണോ പ്രമാണമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന് നേരത്തെ പറഞ്ഞുണ്ട് ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഈ ഒരു പ്രമാണത്തിലൂടെ അല്ലാതെ, വേദം ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തിലൂടെ അല്ലാതെ അറിയാൻ സാധ്യമല്ലെന്നാണ് അദ്വൈതികളുടെ അഭിപ്രായം. ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ശ്രുതിയിലൂടെ മാത്രമാണ്, അല്ലാതെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ട് ഈശ്വരനെ അറിയുന്നു എന്ന് ശ്രുതികളിൽ പലതവണ പറയും. അല്ലാതെ മനുഷ്യൻ ഈശ്വരനെ അറിയാൻ ഒക്കത്തില്ല. അപ്പൊ വേദം വെളിപ്പെടുത്തിയത് കൊണ്ട് വേദകർത്താവിനെ അറിയുന്നു എന്നാണ്. അതുകൊണ്ട് പറയുന്നത് യഥോക്തം ഋഗ്വേദാദി ശാസ്ത്രം, ഋഗ്വേദ സാമരൂപത്തിലുള്ള ഈ ശാസ്ത്രം യോനി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പറയുന്നു കാരണം. അതൊന്നുകൂടി വിശദീകരിക്കാൻ എടുത്ത് പ്രമാണം അസ്യ ബ്രഹ്മണ, ഈ ബ്രഹ്മത്തിന്. നേരത്തെ പറഞ്ഞല്ലോ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവ വിഷയമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത് മാത്രം പ്രമാണമെന്ന് എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞു? ആത്മാഅസ്തിത്വ പ്രസിദ്ധി നേരത്തെയും പറഞ്ഞു. ആത്മാവിന്റെ അസ്തിത്വം പ്രസിദ്ധമാണ്. സർവോഹി ആത്മാ അസ്തീതി പ്രത്യേകിച്ച് സർവരൂപ ആത്മാവ് ഉണ്ടെന്ന് അറിയുന്നു എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഇപ്പൊ പറയുന്നു എന്താണ് ഇതിന് ഒരേ ഒരു പ്രമാണം ഉണ്ട്, അതെന്തുകൊണ്ട്? അതിനുവേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മണ യഥാവത് സ്വരൂപ അധികമേ. ബ്രഹ്മത്തിന്റെ യഥാവത് യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്റെ അധികമേ ജ്ഞാനത്തിന്. ഈ ബ്രഹ്മത്തിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന് വേദം മാത്രമേ ഉപായമായിട്ടുള്ളൂ. അല്ലാതെ ബ്രഹ്മത്തിലെ പലരും പലതരത്തിൽ അറിയും, പക്ഷെ അതൊന്നും അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമല്ല. യഥാർത്ഥമായ ജ്ഞാനത്തിന് ശാസ്ത്രം മാത്രമേ ഉള്ളൂ. ജ്ഞാനികൾ പറയുന്നത് ജ്ഞാനികളെ നമുക്ക് പ്രമാണമല്ലേ? അപ്പൊ ജ്ഞാനികൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനികൾ അറിഞ്ഞതെല്ലാം വേദത്തിലൂടെയാണ്, അല്ലാതെ ഒരു ജ്ഞാനി അറിഞ്ഞിട്ടില്ല. ജ്ഞാനി വേദത്തിലൂടെ അറിഞ്ഞു, അറിഞ്ഞ കാര്യം പറയുന്നു. അതുകൊണ്ട് ജ്ഞാനിയുടെ അറിവ് എന്താണോ അതും വേദം തന്നെ, അതും ശാസ്ത്രമാണ്. ആണ് ശാസ്ത്രത്തെ ഗുരുവാക്യത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രം അറിയണമെന്ന് പറയുന്നത്. പിന്നെ എത്രമാത്രം വെളിപ്പെടുത്താമോ അത്രമാത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രത്തിലൂടെ എത്രമാത്രം ഇതിനെ ധരിക്കാൻ പറ്റുമോ അത്രമാത്രം ധരിക്കാം. അതിന് ഉള്ള ശേഷി, ബോധിപ്പിക്കുന്നതിനുള്ള ശേഷി ശാസ്ത്രത്തിനുണ്ട്. ഗുരുക്കന്മാർ ബോധിപ്പിക്കുന്നതും അതും വേദം തന്നെ. എന്തുകൊണ്ട്? വേദത്തിലൂടെ അറിഞ്ഞാണ് അവർ ബോധിപ്പിക്കുന്നത്. അപ്പൊ ഈ ബ്രഹ്മത്തിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അറിയുന്നതിന് വേദമല്ലാതെ മറ്റൊരു ഉപായം ഇല്ല എന്നാണ്. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. ശാസ്ത്രാദേവ പ്രമാണ ജഗത ജന്മാദി കാരണം ബ്രഹ്മ അധിഗമ്യതി ഇത്യ അഭിപ്രായം. അപ്പൊ ഈ രണ്ടാമത്തെ വ്യാഖ്യാനത്തിന്റെ അഭിപ്രായം താല്പര്യം എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരേ ഒരു പ്രമാണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ ഈ ജഗത്തിന്റെ ജന്മസ്ഥിതി പ്രളയത്തിന് കാരണമായിരിക്കുന്നത് പരബ്രഹ്മമാണ് എന്ന്. ഈ പ്രപഞ്ചത്തിന്റെ കാരണത്തെ കുറിച്ചാണ് ഭൗതികമായ അന്വേഷണം നടത്തുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ കാരണം എന്താണ്? അത് ബ്രഹ്മമാണ് എന്നും ഈ വേദത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് വേദത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. മനുഷ്യൻ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേദജ്ഞാനത്തെ അറിയാതെയോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാതെയോ ഉള്ള അന്വേഷണവും നടക്കുന്നുണ്ട്, ഭൗതികമായ അന്വേഷണം. ആ അന്വേഷണത്തിൽ കൂടി ചെന്നെത്തേണ്ടത് ഈ വേദം വെളിപ്പെടുത്തിയ സ്ഥലത്താണ്. എന്താണോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഏതോ അത് ബ്രഹ്മമാണ്. അപ്പൊ ആ കാരണം എന്ന് പറയുമ്പോൾ എന്തായാലും ഇതിനൊരു കാരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാണല്ലോ കാരണത്തെ അന്വേഷിക്കുന്നത്. എന്തോ ഒരു കാരണം ഉണ്ടെന്നാണ്. ആ കാരണം എന്ന് പറയുന്നത് ഭൗതികമായ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ നിഗമനങ്ങളിൽ എത്തുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ചു കഴിയുന്നു, വീണ്ടും വേറെ നിഗമനത്തിൽ എത്തുന്നു, വേറെ നിഗമനത്തിൽ എത്തുന്നു. അവരുടെ നിഗമനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? വളരെ സ്പഷ്ടമായി പറയുന്നത് അത് സത്ത് ചിത് ആനന്ദ രൂപത്തിലുള്ള ഈശ്വരൻ ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ബിഗ് ബാങ് തിയറിയും മറ്റും പറയുന്നത് എന്താണ്? എവിടെയൊന്നും ഇതുണ്ടായി എന്നാണ്. പക്ഷെ വേദത്തിൽ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു പൊട്ടിത്തെറിയോ അങ്ങനെയൊന്നും എല്ലാം ഉണ്ടായാൽ ഇതുണ്ടാകുന്നതിനൊരു നിയമമുണ്ട്, അത് ഈശ്വരന്റെ നിയമം. അതിന്റെ പിന്നിൽ ഒരു ഇച്ഛയുണ്ട്, ഈശ്വരന്റെ ഇച്ഛ. അത് സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ ഒരു അറിവുണ്ട്, അത് ഈശ്വരന്റെ അറിവാണ്. സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, അത് ഈശ്വരന്റെ സർവശക്തിയാണ്. അപ്പൊ അങ്ങനെ

0: ഈശ്വരൻ ആ ഈശ്വരന്റെ സ്വരൂപം എന്താണെന്ന് പറയുന്നു, സത്യജിത്ത് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ, സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമായ ഒരാളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാ വിലക്ഷണതകളോടും ഇതിന്റെ എല്ലാ വൈചിത്യങ്ങളോടും കൂടി അതിനെല്ലാം അറിഞ്ഞ് സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ചൈതന്യം, ഒരു ബോധം, ഒരു ബോധസത്ത, അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. അങ്ങോട്ട് തന്നെയാണ് ഭൗതിക വിജ്ഞാനവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലൊരു ബോധസത്തയിൽ തന്നെ ഇന്ന് എത്തിച്ചേരുമെന്നാണ്. ഭൗതികമായ അന്വേഷണവും ഒരു തരത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, അതും ആത്മീയ അന്വേഷണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഭൗതിക ശാസ്ത്രത്തെ നിരാകരിക്കേണ്ട കാര്യമില്ല. കാരണം സത്യം എന്തായാലും അന്വേഷണത്തിലൂടെ വെളിപ്പെടണമല്ലോ. സത്യം അറിയാനാണല്ലോ ഭൗതിക അന്വേഷിക്കുന്ന എന്നാണ്, സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സത്യത്തെ അന്വേഷിക്കുന്നവൻ എന്തായാലും സത്യം വെളിപ്പെടാതിരിക്കത്തില്ല. അപ്പൊ ഭൗതികമായ അന്വേഷണങ്ങളിലൂടെയും അന്വേഷിച്ചാലുമ്പോ ഈ സത്യത്തിൽ തന്നെ എത്തിച്ചേരും എന്നാണ്. ഇതിന്റെ പരമകാരണം എന്ന് പറയുന്നത് ഒരു ബോധസത്തയാണ്, ഈശ്വര സത്തയാണ്. ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിൽ ചിലപ്പോൾ അവസര വ്യത്യാസം ഉണ്ടാവും, ആ വാക്കിനെ ചിലപ്പോൾ അംഗീകരിച്ചില്ലെന്ന് പറയും. പക്ഷെ അതിലൂടെ പ്രതിപാദിക്കുന്ന ആ തത്വത്തെ, അതിലൂടെ പറഞ്ഞ മഹതാ മഹദോ ഭൂതാ, മഹത്തായ ഒരു തത്വമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അങ്ങനെ ഒരു തത്വത്തെ തന്നെയാണ് ഭൗതിക അന്വേഷണവും പോയിക്കൊണ്ടിരിക്കുന്ന, അവിടെ തന്നെ അത് എത്തിക്കഴിഞ്ഞു എന്നാണ് പല ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു തത്വത്തിൽ തന്നെ ചെന്ന് നിൽക്കുന്നു എന്നാണ്. അങ്ങനെ എത്താത്തവരെത്തിച്ചേരും. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു, ഭൗതിക ശാസ്ത്രവും ആത്മീയ ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യമൊന്നും വരത്തില്ല. രണ്ടു ഒരേ സത്യത്തിൽ തന്നെ, അതിന്റെ തുടക്കത്തിലാണ് ഭൗതിക ശാസ്ത്രം ഒരു അന്വേഷണം ബഹിർമുഖമാവുമ്പോൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പൂർവപക്ഷം പോലെ തോന്നും. പക്ഷെ ആ ഭൗതിക ശാസ്ത്രം തന്നെ പുരോഗമിച്ച് വരുമ്പോൾ മനസ്സിലാവുന്ന എന്താണ്, അത് ഒരേ കാര്യത്തിൽ തന്നെയാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട്, വാസ്തവത്തിൽ നമ്മൾ ബഹിർമുഖമായ അന്വേഷണം എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ അന്വേഷണങ്ങളും അന്തർമുഖമാണ്. ഭൗതികമായ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന എല്ലാം തന്നെ ആത്മീയ പരീക്ഷണങ്ങളാണ്. കാരണം അന്വേഷണം ഏറ്റവും വലിയ ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്, ബാഹ്യമായിട്ടുള്ള എല്ലാം വെറും ആലംബനങ്ങൾ. മനുഷ്യന്റെ അന്വേഷണങ്ങൾ അറിവുകളെല്ലാം ഉണ്ടാകുന്ന ഇവിടെ അവന്റെ അന്ധകരണത്തിലാണ്. അതാ ഒരു ഗവേഷണശാലയിലും അറിവുണ്ടാകുന്നില്ല, അവന്റെ ആത്മീയ തലത്തിലാണ് എല്ലാ അറിവുകളും ഉണ്ടാവുന്നത്. അത് ഭൗതികമായ ഉപകരണങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അറിവ് എവിടെ ഉണ്ടാവുന്നു, അവന്റെ ഉള്ളിൽ തന്നെ. എല്ലാ അറിവും ഉണ്ടാവുന്ന അവന്റെ ഉള്ളിലാണ്. അതായത് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് ഈ അറിവിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് വൈദികമായ അറിവിന്. അപ്പോ അതിന്റെ ആദിഭൗതിക തലത്തിലല്ല, അതിന്റെ ആദ്യ ദൈവിക തലത്തിൽ തന്നെയാണ് എല്ലാ അറിവുകളും ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു അറിവ് നമുക്ക് പുറത്തുണ്ടാകാറുണ്ടോ? ഇല്ലല്ലോ. എല്ലാ അന്വേഷണങ്ങളും ആത്യന്തികമായി അവന്റെ ഉള്ളിൽ മനസ്സിന്റെ തലത്തിലാണ് നടക്കുന്നത്. അപ്പൊ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരാളൊരു പരീക്ഷണം നടത്തിയാൽ അയാളുടെ അറിവ് എവിടെ ഉണ്ടാവുന്നു, മൈക്രോസ്കോപ്പിലെല്ലാം ഉണ്ടാവും. അയാളുടെ അറിവ് ഉണ്ടാകുന്ന അയാളുടെ അന്ധകരണത്തിലാണ്. അപ്പൊ അന്വേഷണം ബാഹ്യമായ ഉപാധികളെ സ്വീകരിക്കുന്നേ, പക്ഷെ അറിവുണ്ടാകുന്ന ഉള്ളിലാണ്, ആത്മീയ തലത്തിലാണ്. ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അന്ധകരണം. ആത്മീയം, അന്ധകരണം ആത്മീയമാണ്. ആത്മീയത്തിലാണ് അറിവുണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് വരുന്നു, എല്ലാ അന്വേഷണങ്ങളും ആത്മാന്വേഷണം. എല്ലാ നമ്മൾ ഭൗതികം എന്ന് പറയുന്നത് കൂടി ആന്തരികമായ അന്വേഷണമാണ്. അതുകൊണ്ട് എല്ലാ അന്വേഷണങ്ങളും ഒടുവിൽ ഈ സത്യത്തെ തന്നെ വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്, ഭൗതിക ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താണ്, കാരണം എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയല്ലേ. ഭൗതികം സൃഷ്ടിച്ചാല് അതിനുവേണ്ടി വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഭൗതികം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങളും ആന്തരികമായ ഉപാധികളും സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരൻ തന്നെ. അപ്പൊ മനുഷ്യൻ ഇതെല്ലാം ഈ ജീവന് കൊടുത്തിരിക്കുന്ന ഓരോ കളിപ്പോക്കുകളാണ്, ജീവന്റെ വിനോദ ഉപാധികളാണ്. അത് ഏത് ഉപാധിയിലൂടെയാണ് അവൻ അന്വേഷിച്ചാലും അവൻ ചെന്നെത്തുന്നത് ഈ സത്യത്തിൽ തന്നെയായിരിക്കും. ആത്യന്തികമായി ഭൗതികം ആത്മീയം എന്നുള്ള അതിർവരമ്പുകളിലൊന്നും അർത്ഥമില്ല, അതെല്ലാം അർത്ഥശൂന്യങ്ങളാണ്. എല്ലാ അന്വേഷണങ്ങളും എന്താണ്, ആത്യന്തികമായി ഈശ്വരൻ തന്നെ എത്തിച്ചേരുന്നു. സത്യ അന്വേഷണങ്ങളെല്ലാം എല്ലാവരും അന്വേഷിക്കുന്ന സത്യത്തെയാണ്. അതുകൊണ്ട് പല ജഗത്തിന് കാരണമായിരിക്കുന്ന എല്ലാ ശാസ്ത്രവും ജഗത്തിന്റെ ഭാഗമാണ്. ജഗത്തിൽ നിന്ന് അന്യമായൊരു ശാസ്ത്രമല്ല. പരമാത്മ ചൈതന്യം ഒഴികെ സർവവും എന്താണ് ഇവിടെ പ്രപഞ്ചമായിട്ടാണ് അദ്വൈത ശാസ്ത്രം പറയുന്നത്. എല്ലാം പ്രപഞ്ചമാണ് എത്ര വലിയ ശാസ്ത്രമായാലും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൗതികം ഒന്നും ആത്മീയം ഒന്നും രണ്ടായി തിരിക്കുക. സർവവും എന്താണ്? ആത്മീയമാണ്, എല്ലാം ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ഈശ്വരൻ സൃഷ്ടിച്ചതല്ലേ, അപ്പൊ എല്ലാം ഈശ്വരീയമാണ്. ഈശ്വരൻ സൃഷ്ടിച്ച സർവവും ഈശ്വരീയമാണ്, ഈശ്വരീയമല്ലാത്ത ഒന്നുമില്ല. അപ്പൊ എല്ലാം ഏത് തരത്തിൽ അന്വേഷിച്ചാലും അവസാനം ഈശ്വരൻ തന്നെ എത്തിച്ചേരും. പക്ഷെ ചില വഴികൾ വളരെ ക്ലിഷ്ടവും ഭൗതിക അന്വേഷിയും ആത്മീയ അന്വേഷിയും തമ്മിൽ ഇത്ര വ്യത്യാസമാണ്. ആത്മീയ അന്വേഷി എന്ത് ചെയ്യുന്നു? ഈശ്വരൻ എന്നുള്ള ധാരണയിൽ ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനെ അന്വേഷിക്കുന്നു. ഭൗതികമായ അന്വേഷണത്തിൽ അങ്ങനെ ഒരു ധാരണയില്ല. ചിലപ്പോ അന്വേഷണം ഈശ്വരനെ നിഷേധിച്ചുകൊണ്ടായിരിക്കും, എന്നാൽ ഈശ്വരനെ തന്നെ എത്തിച്ചേരും. രാവണനെയും മറ്റും പോലുള്ളവർ ഈശ്വരനെ ദേഷിച്ചിട്ട് ഈശ്വരനെ പ്രാപിച്ചു എന്ന് പറയുന്നില്ല. ഈശ്വര വിദ്വേഷികളെല്ലാം അവസാനം ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നു. നിഷേധാത്മകമായി നിരന്തരം സ്മരിക്കുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുന്ന ഈശ്വരൻ തന്നെ. അപ്പൊ ഈശ്വരനെ നിഷേധിച്ചിട്ട് ഒരാൾ സത്യത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ഈശ്വര അന്വേഷി തന്നെയാണ്. എന്തുകൊണ്ട്? നിഷേധാത്മകമായി എപ്പോഴും അയാളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഈശ്വരനാണ്, സത്യമാണ്, സത്യം തന്നെ ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ നിഷേധിക്കുന്നവരെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. ഈശ്വര അന്വേഷികൾ എന്തുകൊണ്ട്? നിരന്തരമായി അവരും ഈശ്വര സ്മരണയിലാണ്, സത്യസ്മരണയിലാണ് അവരും കഴിയുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലായാലും ഈശ്വരീയമായ ഈ സൃഷ്ടിയിൽ ഈശ്വരനെ അന്വേഷിക്കുന്ന സർവരും എല്ലാ ശാസ്ത്രവും എന്താണ്? ആത്യന്തികമായി ഈശ്വരനെ തന്നെ വെളിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇത് എന്റെ അഭിപ്രായം എന്റെ ശ്രുതിയാണ്, മുമ്പൊരിക്കൽ ഞാൻ പരാമർശിച്ച പ്രതിബോധവിദിതം മതം. സർവ്വ അറിവുകളിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്വരനെയാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അതിന് ഭൗതികമൊന്നും ആത്മീയമൊന്നും വ്യത്യാസമില്ല. മനുഷ്യന്റെ അന്ധകരണത്തിൽ ഒരറിവ് പ്രകടമായാൽ ആ അറിവിലൂടെ വെളിപ്പെടുന്നത് ഈശ്വരനാണെന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. അതുകൊണ്ട് എല്ലാ അറിവും നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്, ഈശ്വരന്റെ സമീപത്തിലാണ് എല്ലാ അറിവും ഉണ്ടാകുന്നത്. അപ്പൊ ആ എല്ലാ അറിവുകളും ഈശ്വരനെ തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ശാസ്ത്രങ്ങളും ഈശ്വരനെ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള സർവ്വശാസ്ത്രങ്ങളുടെയും കർത്താവായിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറയാം. മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യ പ്രണീതമായ ശാസ്ത്രങ്ങളും ആ ബുദ്ധി മനുഷ്യന് കൊടുക്കുന്ന ഈശ്വരനാണ്. ആ ശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്ന അവന്റെ അന്ധകരണത്തിലാണ്, ഈശ്വര സമീപത്തിലാണ്, ഈശ്വരനിരിക്കുന്ന അവന്റെ അന്ധകരണത്തിലാണ്. സർവഭൂതാന ഹൃദ്ദേശേ, എല്ലാ പ്രാണികളുടെയും ഹൃദയ ദേശത്തിന് ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈശ്വര സൈന്യത്തിന് മുമ്പിലാണ് ഈ എല്ലാ അറിവുകളും പ്രകടമാകുന്നത്. സർവ്വശാസ്ത്രവും സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനാണ്. അങ്ങനെയുള്ള ഈശ്വരന് പ്രമാണം ഈ അറിവ് തന്നെയാണ്, എന്നാണ് ഈ ശാസ്ത്രം തന്നെ അറിവാണ്. അതുകൊണ്ട് ഒരു ശാസ്ത്രത്തെയും നമ്മൾ നിന്ദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ശാസ്ത്രാദൈവ പ്രമാണമാണ്. ശാസ്ത്രമാകുന്ന ഈ പ്രമാണത്തിൽ നിന്ന് തന്നെ ജഗതോ ജന്മാദി കാരണം ബ്രഹ്മ അധിഗമ്യത, ഈ ജഗത്തിന്റെ ജന്മാദികൾക്ക് കാരണമായിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് അറിയപ്പെടുന്നു ഇത്യഭിപ്രായ. അത് സംശയരഹിതമായി വ്യക്തമായി ഭ്രമം കൂടാതെ വ്യക്തമാക്കുന്ന ശാസ്ത്രമാണ് വേദം എന്ന് പറയുന്നത്. അതാണ് മറ്റു ശാസ്ത്രങ്ങളിൽ നിന്നുള്ള അതിനുള്ള മഹത്വം. അല്ലാത്ത ശാസ്ത്രത്തിൽ ആറ്റംബോംബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു വേദത്തിൽ, അതാണ് വേദത്തിന്റെ മഹത്വം. അത് ഐൻസ്റ്റൈൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ആറ്റംബോംബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അതിനെ വിജ്ഞാനത്തിനൊപ്പം ഇതിനെ എത്തിക്കാൻ ഉള്ള പരിശ്രമം നടത്തുന്നതിനും നല്ലത് അതിൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ യുക്തിസഹമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശാസ്ത്രം ഉദാഹരണം പൂർവ്വ സൂത്രേ, ഈ ശാസ്ത്രത്തെ കുറിച്ച് തന്നെ പൂർവ്വസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ശാസ്ത്രം? ഈശ്വരന് പ്രമാണമായിരിക്കുന്ന ശാസ്ത്രം ഏതാണ്? അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് പ്രമാണമായിരിക്കുന്ന ആ ശാസ്ത്രം ഏതാണ്? ഈശ്വരനാണ് അതിന് കാരണമെന്ന്. ഏതോ വായുമാനി ഭൂതാനി ജായന്തേ ഇത്യാദി, ഇതാണ് ആ ശാസ്ത്രം. മുമ്പ് പറഞ്ഞതാണ് എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് എന്നുള്ള ശാസ്ത്രം. കിമർത്ഥം തർഹി ഇതം സൂത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ സൂത്രം കൊണ്ടെന്താ വിശേഷിച്ച കാര്യം പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് കിമർത്ഥം, എന്തിനു വേണ്ടിയാണ് ഈ പുതിയ സൂത്രം? യാവത പൂർവസൂത്ര ഏതം ജായികം ജാതീയകം ശാസ്ത്രം ഉദാഹരണ ശാസ്ത്രയോനിത്വം ബ്രഹ്മണോ ദർശിതം. എന്തുകൊണ്ടാണ് പൂർവസൂത്രത്തിൽ തന്നെ ഈ വേദവാക്യത്തെ അവിടെ ഉദാഹരിച്ചു? എന്നിട്ട് ശാസ്ത്രത്തിന് പ്രമാണം ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ വീണ്ടും എന്തിനാണ് ഈ സൂത്രത്തിലൂടെ അതേ കാര്യത്തെ പറയുന്നത്? രണ്ടും ഒരു കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. പൂർവസൂത്രത്തിൽ തന്നെ ഏവം ജാതീയകം ശാസ്ത്രം ഉദാഹരണ, ഈ തരത്തിലുള്ള ശാസ്ത്രത്തെ അവിടെ കാണിച്ചു ഈ ബ്രഹ്മസൂത്രകാരൻ. ശാസ്ത്ര യൂണിറ്റും ബ്രഹ്മണോ ദർശിതം, ബ്രഹ്മത്തിന് ശാസ്ത്രം പ്രമാണമാണെന്നുള്ളതും പൂർവ്വസൂത്രത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സൂത്രകാരൻ വ്യാസമഹർഷി. പിന്നെ വീണ്ടും ഈ സൂത്രം ഉണ്ടാക്കി വീണ്ടും അതേ കാര്യം എന്തിനു പറയണം? ഉച്ചതി പറയാം സമാധാനം. തത്ര പൂർവസൂത്രാക്ഷരേന സ്പഷ്ടം ശാസ്ത്രസ്യ അനുപാദാന. അതിന് പൂർവസൂത്രാക്ഷരത്തിൽ ജന്മാദി അസ്യത അവിടെ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശബ്ദം വന്നിട്ടില്ല. സൂത്ര അക്ഷരങ്ങളിലൂടെ ശാസ്ത്രത്തെ അവിടെ പറഞ്ഞില്ല. പൂർവസൂത്രാക്ഷരേന സ്പഷ്ടം ശാസ്ത്രസ്യ അനുപാദാന, സ്പഷ്ടമായ ശാസ്ത്രത്തെ അത് പറഞ്ഞില്ല അവിടെ. ഇവിടെ അങ്ങനെയല്ല, ശാസ്ത്രം എന്നുള്ള ശബ്ദത്തെ തന്നെ പറഞ്ഞു. ജന്മാദി കേവലം അനുമാനം ഉപന്യസ്തം ഇതി ആശങ്കേത. ജന്മാദികളെ കുറിച്ച് അവിടെ വ്യക്തമായി അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അവിടെ ഇനി അനുമാനമാണോ നിർദ്ദേശിച്ചത് എന്ന് സംശയം വരാം. തൻ മാ ശങ്കാം, താം ആശങ്കാം നിവർത്തി, ആ ആശങ്കയെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതം സൂത്രം പ്രവൃത്തി ശാസ്ത്ര യോനിക്കുവാൻ. അങ്ങനെ ഇത് അനുമാനത്തിലൂടെ എന്നുള്ള ഈ കാരണത്തെ ശ്രദ്ധിക്കുന്നത് മറിച്ചെന്താണ്, ശാസ്ത്രം നേരിട്ട് തന്നെ പറയുന്നുണ്ട്. ഋഗ്വേദാദി ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഈ ഈശ്വരന് പ്രമാണമായിരിക്കുന്ന ശാസ്ത്രമാണ്. അക്കാര്യം വ്യക്തമായി പൂർവ്വസൂത്രത്തിൽ പറഞ്ഞില്ല, ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു ഉപായമില്ല, ഈ ജഗത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്നു പരബ്രഹ്മമാണെന്ന് ബോധിപ്പിക്കുന്നത്, അത് ശാസ്ത്രമാണ് ബോധിപ്പിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി പറയുകയാണ്. അപ്പോ ഈ രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു. ഒന്ന്, ഈ സർവജ്ഞാനാകരമായിരിക്കുന്ന സർവജ്ഞാനത്തിനും ഖനിയായിരിക്കുന്ന ഈ ഋഗ്വേദാദി ശാസ്ത്രത്തെ ആരാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് പരബ്രഹ്മം, അത് ബ്രഹ്മത്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. ജന്മാദി അസ്യ യഥ എന്ന് പറഞ്ഞതുപോലെ ഇത് മറ്റൊരു ലക്ഷണമാണ്. ശാസ്ത്രത്തെ കാരണം ബ്രഹ്മ, ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നതും അതാണ് ബ്രഹ്മം. അതോടൊപ്പം അതിന് പ്രമാണവും പറയുകയാണ്, ഈ ബ്രഹ്മം ഉണ്ടെന്നുള്ളതിനെന്താ പ്രമാണം എന്നുള്ളതിൽ ശാസ്ത്ര യോനിസ്വാണ്, ശാസ്ത്രമാണ് അതിന് പ്രമാണം. ആ കാര്യം പറയും. ശാസ്ത്രത്തിൽ കൂടി ഇതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് ലഭിക്കത്തുള്ളൂ, മറ്റൊരു തരത്തിലും ലഭിക്കത്തില്ല. അതുകൊണ്ട് വേദപ്രാമാണിക്കം ഇവിടെ ഉറപ്പിക്കുകയാണ്. ഇത് ഈശ്വരൻ ഈ വേദത്തെ സൃഷ്ടിച്ചത് കൊണ്ട് ഇത് പ്രമാണമാണ് എന്നാണ്. വേദം അനാദിയായിരിക്കുന്നു, ഈശ്വരൻ അനാദിയായിരിക്കുന്നു, അനാദിയായിരിക്കുന്ന ആ വേദത്തെ അനാദിയായിരിക്കുന്ന ഈശ്വരൻ ഓരോ കൽപ്പാദീനെ സൃഷ്ടിക്കുന്നു എന്നാണ് വേദാന്തം. അനാദിയായിരിക്കുന്നതിന് എങ്ങനെ സൃഷ്ടിക്കും? അപ്പോ സൃഷ്ടി പ്രളയങ്ങൾ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. ഈ കൽപ്പം നശിക്കുന്നു, ഈ സൃഷ്ടി നശിക്കുന്നു, നശിച്ചതിന് ശേഷം വീണ്ടും സൃഷ്ടി ഉണ്ടാവും. ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ കൽപ്പത്തിൽ നിലനിന്നിരുന്ന വേദത്തെ ഈശ്വരൻ വീണ്ടും അതുപോലെ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അതെല്ലാം അതീന്ദ്രിയമായ വിഷയങ്ങളാണ്, വേദത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ് നീലാന്യായേന അനായാസമായി. അതുകൊണ്ട് വേദത്തെ പരമപ്രമാണമായും സ്വതപ്രമാണമായിട്ടും സ്വീകരിച്ചിരിക്കുന്നു. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ശരിയോ തെറ്റോ എന്ന് മറ്റൊരു പ്രമാണത്തിലൂടെ പരീക്ഷിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്, അത് കഴിയില്ലെന്നാണ് പറയുന്നത്. അല്ല, അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഈ അറിവ്, ഇപ്പൊ ഈശ്വരനെ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു, അത് പിന്നെ സ്വ അനുഭവത്തെ അവിടെ പ്രമാണമായിട്ടെടുക്കാം. അങ്ങനെ അല്ലാതെ മറ്റൊരു പ്രമാണത്തെ ഇതിന് സ്വീകരിക്കാൻ സാധ്യമല്ല. സ്വ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക, സംശയമുള്ളവർ അത് ഇതിന് വഴിയുള്ളൂ, വേറെ വഴിയില്ല. ഇങ്ങനെ ഒരു തത്വത്തിന്റെ യഥാർത്ഥമായ ബോധം ഉണ്ടാക്കുന്നതിന് അനുമാനാദി പ്രമാണങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ്. അതുകൊണ്ട് ഇത് കേവലം അനുമാനത്തിലൂടെയൊന്നും അല്ല അറിയുന്നത്, ഇതിന് ഈ ബ്രഹ്മത്തിന് ശാസ്ത്രം ആണ് പ്രമാണമായിട്ടുള്ളത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ വ്യാഖ്യാനം. ഇത് സൂത്രം പ്രവൃത്തി ശാസ്ത്ര യോനിത്വ, സൂത്രം പ്രവർത്തിക്കുന്നത് ശാസ്ത്ര യോനിത്വ എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിന് പ്രമാണം ഈശ്വരന് പ്രമാണമായിരിക്കുന്നത് ഈ ശാസ്ത്രം മാത്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മുഖ്യ പ്രമാണം.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: പഞ്ചഭൂതാ ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, അത് നിഷേധിക്കാമോ? വിവരക്കേടല്ലേ എന്നൊന്നും ചോദിക്കരുത്. വിവരക്കേട് ആര് പറഞ്ഞാലും നിഷേധിച്ചേ പറ്റും. അന്ധവിശ്വാസം, അങ്ങനെ വിശ്വസിച്ചു പോകും. ബ്രഹ്മസൂത്രത്തിൽ ഇതിലും വളരെ തമാശയുള്ള കാര്യങ്ങൾ പറയും, അബദ്ധങ്ങൾ. പക്ഷെ അത് അബദ്ധമാണെന്ന് പറയാൻ ആരും ധൈര്യപ്പെടത്തില്ല, ഭയന്നിട്ട്. ശങ്കരാചാര്യ എന്ന് പറയുന്നത് എന്താണ്? സത്യം പറയാൻ ഭയക്കണ്ടെന്നാണ്. ദീദിയാദ്വൈ ഭയം ഭൂതി, രണ്ടാമതെന്നുണ്ടെങ്കിൽ ഭയക്കേണ്ട കാര്യമാണ്, ഭയക്കരുതെന്നാ പറയുന്നു. ഇതൊക്കെ അബദ്ധമാണ്. പക്ഷാണ് സർപ്പം, ആകാശ കോടാലി എന്ന് പറയും പോലെയുള്ളൂ. അങ്ങനെ ഒരു കോടാലി ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ആകാശ കോടാലി? അതുപോലെയുള്ള പാഷാണ സർപ്പം എന്ന് പറയും. പക്ഷെ അത് ഉണ്ടെന്ന് അംഗീകരിച്ചാണ് ഇവിടെ ചർച്ച. ഇങ്ങനെ സംഭവിക്കാം. വേറൊരു ഉദാഹരണം പറയും. അഥാപിസെന്ന പര ആത്മാ സേനൈവ രൂപേണ പ്രവേശിക്കും തർഹി തസ്തൈവ ധർമാന്തരേണ ഉപജായതി. അതാണ് പര ആത്മാവ് തന്നെ സ്വരൂപത്തിൽ, തസ്തൈവ ധർമാന്തരേണ ജീവരൂപത്തിൽ, അവിടെ പരരൂപത്തിലിരുന്നു, അത് ജീവരൂപത്തിൽ പ്രവേശിച്ചു. എന്നുവെച്ചാൽ രണ്ട് രണ്ടായിട്ട്, പരൻ വേറെ ജീവൻ വേറെ, ആ രീതിയിലാണ് ചോദ്യം. ഇവിടെ പറയുന്നുണ്ട്, പാഷാണത്തിൽ നിന്ന് ബാഹ്യമായ സർപ്പം പാഷാണത്തിലേക്ക് കയറിക്കൂടി, അങ്ങനെയല്ല ചോദ്യാർത്ഥത്തിലല്ല. പാഷാണ ബാഹ്യ സർപ്പാദി തത്ര പ്രവിഷ്ടയിതി ശങ്കാപോഹാർത്ഥം. എന്താണ്? സർപ്പാദേഹി അസ്മാതി രൂപേണ സ്ഥിത ഭൂതപഞ്ചക പരിണാമത്വമാണ് തത്ര സഹജത്വം എന്നൊക്കെ പറയും. സർപ്പം എന്ന് പറയുന്നത് പാഷാണാദി പഞ്ചഭൂതാത്മകമായതുകൊണ്ട് അത് പരിണമിച്ചുണ്ടായത്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ അസാധ്യമായത് സംഭവിച്ചുകൂടാന്നില്ല. അതെല്ലാം വല്ല യോഗ സിദ്ധികൾ കൊണ്ടോ അല്ലെങ്കിൽ വല്ല ദേവതാ സിദ്ധികൾ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ സംഭവിക്കും. നമുക്ക് അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ പ്രകൃതിയിൽ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അത് നിഷേധിക്കേണ്ടി വരുന്നത്. ഭൂതപഞ്ചക പരിണാമത്തോ തത്ര സഹജത്വം പാഷാണോ യാനി ഭൂതാനിസ് തേഷാം പരിണാമ സർപ്പാദി. അതുപോലെ പരിച്ഛിന്നസ്യാവി പരസ്യ അപരിച്ഛിന്നസ്യാവി പരസ്യ ജീവാകാരേണ ബുദ്ധ്യാതു പ്രവേശി. അപരിച്ഛിന്നനായ അത് സ്വയം പരിച്ഛിന്നനായി ബുദ്ധി പ്രവേശിച്ചു, അത് സ്വീകരിക്കത്തില്ല. പക്ഷെ അവിടെ ഒരു ഭേദത്തെ സ്വീകരിക്കാൻ വയ്യ. അതാ വിസ്യാദ് പര ആത്മാ സ്വേനേ ഒരുവേണ പ്രവേശിക്കും തർഹി. എന്നാലും പരമാത്മാവ് സ്വയം പ്രവേശിച്ചു എന്നുള്ളതല്ല, തസ്തൈവ ധർമാന്തരണ ഉപജായത്തെ. ധർമാന്തരണം മറ്റൊരു രൂപത്തിൽ വെച്ചാൽ ജീവരൂപത്തിൽ അങ്ങനെ പ്രവേശിക്കുന്നു, പരിണമിക്കുന്നു എന്നാണ്. പരമാത്മാവ് ജീവരൂപത്തിൽ പരിണമിച്ചു. എങ്ങനെ? പഞ്ചഭൂതാത്മകമായ പാഷാണം സർപ്പരൂപത്തിൽ പരിണമിച്ചു. അതുപോലെ അത് അംഗീകരിക്കുന്നുണ്ട്. പഞ്ച പൂർവപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് നിഷേധിക്കുന്നു. പഞ്ചഭൂതാത്മകമായ പാഷാണം എന്ന് വെച്ചാൽ പാറ. മലയാളത്തിൽ പറയുന്ന പാഷാണം വിഷമല്ല, എലിവിഷമല്ല. ചിലർ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും, എലിവിഷത്തിനെ കുറിച്ച് എങ്ങനെയാണ് ശങ്കരാചാര്യർക്ക് പിടിച്ചു. അപ്പോൾ പാറ അതിങ്ങനെ പരിണമിച്ച് സർപ്പമായി അവിടെ ജീവൻ വരുന്നു. അതുപോലെ അല്ല, പരമാത്മാവ് സ്വയം പരിണമിച്ച് പരിച്ഛിന്ന ജീവനായി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. യഥാ പാഷാണേ സഹജോ അന്തസ്ഥ സർപ്പോ നാരികേലേ വാത്തോയം. അത് പറഞ്ഞാൽ പിന്നെ മനസ്സിലാകും. നാളികേരത്തിൽ ജലം പ്രവേശിക്കുന്നത് എന്നുപോലെ എന്താണ്? നാളികേരത്തിൽ ജലം പ്രവേശിക്കുന്നു ഒന്നുമില്ല. നാളികേരത്തിൽ കാണുന്ന ജലം എന്ന് പറയുന്നത് തേങ്ങയാകുന്ന സാധനമാണ്. തേങ്ങയാകുന്ന സാധനം തേങ്ങയാകുന്നത് വരെ അത് ജലമായിട്ടിരിക്കും. അത് ജലമല്ല. ശരി, അത് അതിൽ എവിടെയെങ്കിലും ജലം പോയി അതിനകത്ത് കയറുന്നുണ്ടോ? ഇല്ല. തേങ്ങ ആകേണ്ട സാധനം ജലരൂപത്തിട്ടിരിക്കുന്നു. അതിൻ്റെ പക്വത അനുസരിച്ച് അല്ലെങ്കിൽ നയ്യാകന്മാർ പറയുന്ന പാകം, അതിനകത്ത് പാകം സംഭവിക്കുമ്പോൾ അത് ക്രമേണ തേങ്ങയായി മാറുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ജലമല്ല. ജലം പ്രവേശിച്ച് അത് ഇതുമായിട്ട് ഇവിടെ അത് പറയുന്നത് തേങ്ങക്കകത്ത് വെള്ളം വന്നു എന്നാണ്. തേങ്ങക്കകത്ത് ഒരിക്കലും വെള്ളം വരുന്നില്ല. ജലം ആയ ദ്രാവക രൂപത്തിലുള്ള ഒരു പദാർത്ഥം അതിനകത്തുണ്ട്. അതിന് ജലത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് ക്രമേണ തേങ്ങയായി മാറുന്നു, ഉറയ്ക്കുന്നു. ഉറയ്ക്കുന്നു തേങ്ങ കരിക്കായിരിക്കുമ്പോൾ ജലരൂപത്തിലിരിക്കും, ദ്രവരൂപത്തിലിരിക്കും. ദ്രവരൂപത്തിലിരിക്കുന്നതിന് പരിണാമം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് ജലം കയറുന്നു, അതിൻ്റെ അകത്ത് ജലം കയറുന്നു എന്നുള്ള രീതിയിലാണ് ചോദ്യം. അങ്ങനെ സംഭവിക്കുന്നില്ല. നാരികയിലേക്കാത്തോയം അതുപോലെ പ്രവേശിച്ചാണോ? വലിയ അത്ഭുതമായിട്ടാണ് ആൾക്കാർ പറയുന്നത്. തേങ്ങക്കകത്ത് എങ്ങനെ വെള്ളം വന്നു? ഒരത്ഭുതം ഇല്ല. വെള്ളമല്ല, തേങ്ങാ വെള്ളമെന്ന് പറയുമെങ്കിൽ പറയുന്നു. എന്നാ പറയുന്നത് ഇതൊക്കെ അസംബന്ധമാണ്. ഇതൊന്ന് ശരിയല്ല. പിന്നെന്താണ് തസ്സൃഷ്ട്വാ തദേവ അനുപ്രാവശ്യത് ഇതി ശ്രുതേഹേ. ശ്രുതി പറയുന്നുണ്ട്, നമ്മൾ ചർച്ച ചെയ്തതാണ്, യസ്സൃഷ്ട സഭാവാന്തരം അനാപനേവ കാര്യം സൃഷ്ട്വാ പശ്ചാത് പ്രാവശ്യത് ഇതി ശ്രുതേഹേ. ഏതൊരുവനാണോ സൃഷ്ടാവായിരിക്കുന്നത് ഭാവാന്തരം അനാപന്ന, അവന് യാതൊരു മാറ്റവും വരാതെ, ജീവഭാവമെന്നോ മറ്റെന്തെങ്കിലും ഭാവമെന്നോ ഒരു ഭാവമാറ്റം വരാതെ, അതാണ് അനാപന്ന ഏവ, ഒരു മാറ്റവും സംഭവിക്കാതെ അവൻ തന്നെയാണ് കാര്യം സൃഷ്ടുവാ പശ്ചാത് പ്രാവശ്യം കാര്യത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ഈശ്വരീയതേ, ഒരു മാറ്റവും വരാതെ ആ സൃഷ്ടിച്ചവൻ തന്നിൽ നിന്നെന്തുകൊണ്ട് പറഞ്ഞു? മന്ത്രത്തിൽ പറഞ്ഞു തത് ഏവ, ഏതൊരുവനാണോ സൃഷ്ടിച്ചത് അവൻ തന്നെ. ഏവ എന്ന് പറയുന്നത് മറ്റ് പരിണാമങ്ങളൊക്കെ നിഷേധിക്കുന്നു, ഒരു പരിണാമവും സംഭവിക്കാതെ അവൻ തന്നെ. പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പേരാണ് ജീവൻ. അവന്റെ സ്വരൂപത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടല്ല അത് കൊടുക്കുന്നത്, പ്രവേശിച്ചപ്പോൾ പേര് മാറി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ് ഉപാധികളൊക്കെ ഉണ്ട്, ഉപാധിരഹിതനായിരിക്കുന്നു, വളരെ ശ്രേഷ്ഠമായ ഉപാധിയോടുകൂടിയിരിക്കുന്നു, വളരെ നികൃഷ്ടമായ ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഈ ഉപാധി ഭേദം കൊണ്ട് പേര് മാറുന്നു, അവന്റെ സ്വരൂപത്തിൽ മാറ്റം. അതുകൊണ്ട് ജീവൻ സൃഷ്ടിച്ചവൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. യഥാഭുക്ത ഗച്ഛതീതി ഭുജി ഭൂമി ക്രിയയോഹോ പൂർവാപരകാലയോഹോ ഇതരേതര വിശ്ഛേദോ അവിശിഷ്ടസ്ഥ കർത്ത തദ്ദിഹാവിശ്യ. പറയുന്നു രാമ ഭുക്ത്വ ഗച്ഛതി, രാമൻ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഭുക്ത്വ ഭൂതകാല ക്രിയ, ഭക്ഷണം കഴിച്ചിട്ട് അതൊരു ക്രിയ. ഗച്ഛതി വർത്തമാന ക്രിയ, ഇപ്പം നടക്കുന്നു. ഇവിടെ രണ്ട് ക്രിയ പറഞ്ഞതുകൊണ്ട് വ്യക്തി രണ്ടാവും, രണ്ട് പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് രണ്ടാകും ഇല്ലെന്നാണ് പറയുന്നത്. ബുദ്ധി ഗമിക്രിയയോഹോ, ഒന്ന് ഭക്ഷണക്രിയ, മറ്റൊന്ന് ഗമനക്രിയ. പൂർവ്വ അപരകാലയോഹോ, കാലവ്യത്യാസമുണ്ട്. ഇതര ഇതരേതര വിച്ഛേദവും, അക്രിയയ്ക്ക് ഭേദമുണ്ട്, ഇതരേതര വിച്ഛേദമുണ്ട്, ഒന്നല്ല മറ്റത്. ഭക്ഷണം കഴിക്കുക അല്ല നടക്കുക, നടക്കുകയല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ ക്രിയയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആ വിശിഷ്ട കർത്ത കർത്ത അഭിന്നനാണ്, ഭക്ഷണം കഴിച്ച് അവൻ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തസ്സൃഷ്ട്വ, സൃഷ്ടിച്ച അവൻ തന്നെയാണ് തദ്ദേവ പ്രവിശതി, മാറ്റമില്ല. നമ്മുടെ ഭാഷകാരൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടികർത്താവ് തന്നെയാണ് ജീവരൂപത്തിലിരിക്കുന്നത്. ഇന്നിപ്പോൾ ഭാഷകാരൻ പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാലോ അത് സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ജഗത് സൃഷ്ടാവ് ഈ ശരീരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു പറയുന്നത് അംഗീകരിച്ചേ പറ്റും. നിങ്ങൾ ശ്രുതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് അംഗീകരിക്കണം. ഭാഷകാരനിവിടെ സംസാരിക്കുന്ന വൈദികന്മാരുണ്ടാണ്, മീമാംസകരോടും താർക്കികന്മാരോടത്തും മറ്റുമാണ് പറയുന്നത്. അവരൊക്കെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരും അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യ. സൃഷ്ടികർത്താവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നു. പക്ഷെ ശ്രുതി പറയുന്നു എന്താണ്? തദേവ, ഒരു ആശങ്കയ്ക്കും ഇടകൊടുക്കാതെ, ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ പറയുന്നു അവൻ തന്നെ. അപ്പൊ ശ്രുതി പ്രമാണമനുസരിച്ച് സൃഷ്ടിച്ചവൻ തന്നെയാണ് ശരീരം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ നാസ്തികനാണ്, എനിക്ക് ശ്രുതി അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാ തീർന്നു. പിന്നെ നാസ്തികനോട് പ്രമാണം ഉദ്ധരിച്ച് സംസാരിക്കത്തില്ല, അവനോട് യുക്തി ആശ്രയിച്ച് സംസാരിക്കും, വേദം പോട്ടെ. പക്ഷെ നിങ്ങൾ നാസ്തികനാണെന്ന് പറയുകയും വേദത്തെ നിഷേധിക്കുകയും ചെയ്താൽ അത് ശരിയാകും. വേദം പറയുന്നു തദേവ, അവൻ തന്നെ. എന്നാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. സൃഷ്ടിച്ചവൻ തന്നെ എങ്ങനെയിരിക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് തർക്കിക്കാം. എന്നുവെച്ചാൽ യുക്തി മനനം അവിടെ ചെയ്യാം, പരിശോധിക്കാം. പക്ഷെ ഒരു കാര്യം, വേദത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി തർക്കിക്കാൻ പോലും, കാരണം വേദം പറഞ്ഞത് തദേവാന്നോ. അപ്പൊ യുക്തിയിലൂടെ അതെങ്ങനെ സമർത്ഥിക്കാമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി വേദത്തിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ അത് യുക്തിക്ക് പൊരുത്തപ്പെടുന്നുണ്ടോ? അതാണ് ഈ ചർച്ച ഇങ്ങനെ നീണ്ടു പോകുന്നത്. അല്ല, വേദം പറഞ്ഞതിന് സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. വേദം പറഞ്ഞത് എന്തായാലും വേദത്തിൽ സംശയം ഉണ്ടായിട്ട്, വേദം പറയുന്നത് സംശയലേശമന്യേ പറയുകയാണ്, അവൻ തന്നെ സൃഷ്ടികർത്താവ് തന്നെ ഈ ശരീരത്തിൽ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ തനിക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല, സംഹരിക്കാൻ കഴിയുന്നില്ല, സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നു. സ്വയം അജ്ഞനാണെന്നാണ് അനുഭവം. ബന്ധത്തെ അനുഭവിക്കുന്നു, മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സൃഷ്ടികർത്താവിന് എങ്ങനെ സംഭവിക്കും? വൈദിക സിദ്ധാന്തത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ചോദ്യം വന്നാൽ പിന്നെ തർക്കിക്കും. ശ്രുതി മതസ്ഥർ, ശ്രുതി സിദ്ധാന്തത്തെ അനുസരിക്കുന്ന തർക്കം, യുക്തി, യുക്തിയിലൂടെ അതിനെ തെളിയിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അതിനെ ചർച്ച ചെയ്യുന്നത്. പറയുന്നു തദ്വതിഹാഭിസ്യ, അതിനാണ് യുക്തി പറയുന്നത്. എങ്ങനെയാണോ ഭക്ഷണം കഴിച്ച് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഒരു പ്രവൃത്തി ചെയ്തിട്ട് വേറെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രവൃത്തി കൊണ്ട് അയാൾ രണ്ടാളാകത്തുള്ള ഒരാൾ തന്നെയാണ്. അല്ലെ, അതേ രീതിയിൽ ഭുക്ത്വ ഗച്ഛതി, സൃഷ്ട്വ അനുപ്രാവിശത്, സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു. ഭുക്ത്വ ഗച്ഛതി എന്ന് പറയുമ്പോൾ രണ്ടായില്ലെങ്കിൽ സൃഷ്ട്വ അനുപ്രാവിശത് എന്ന് പറയുന്നു ഒന്ന്. നിങ്ങൾക്ക് ഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഭാഷയുടെ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ പറ്റും? അത് പറ്റത്തില്ല. ഇപ്പം ഭാഷാ നിയമത്തെ അംഗീകരിച്ച് ഭാഷയിലൂടെ ഈ ആശയത്തെ വിനിമയം ചെയ്യാൻ കഴിയും. അതിൽ പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ തർക്കത്തെ സ്വീകരിക്കുക, പരിശോധിച്ചു അത് സംഭവിക്കാമോ. അപ്പോൾ അവിടെ പറയും സംഭവിക്കാം. പിന്നെ ഇതെല്ലാം അത് ഉപാധിഭേദം. തദ്ദിഹാഭിസ്യം നതു തസ്തസ്യവ ഭവാന്തരണ ഉപജനനം ഏത് സംഭവതി. ഇവിടെ പാറയ്ക്കകത്ത് സർപ്പം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ ആ പഞ്ചഭൂതങ്ങൾ പരിണമിച്ച് സർപ്പരൂപത്തിലായി അതിൽ ജീവൻ പ്രവേശിച്ചു. അങ്ങനെയല്ല, തസ്തസ്യവ ഭവാന്തരേണ ഉപജനനം, അങ്ങനെ സംഭവിക്കുന്നില്ല. ഏത് സംഭവതി നജ സ്ഥാനാന്തരേണ വീജ്യ സ്ഥാനാന്ത സംയോഗലക്ഷണ പ്രവേശോ നിരവേശ്യ അപരിച്ഛിന്നസ്യ ദഷ്ട. അല്ലെങ്കിൽ അവിടെ ആ വേറെ രീതിയിലും പറയുന്നതാണ്, ഈ ശരീരത്തിൽ പരമാത്മാവുണ്ട്, പക്ഷേ എന്തുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയാണ്? പക്ഷെ അത് മറ്റൊരു രൂപത്തിൽ അതിനൊരു മാറ്റം വന്നു പരമാത്മാവിൽ. എങ്ങനെ ജീവരൂപത്തിൽ പരമാത്മാവ് മാറി? അതും അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട് മാറ്റമില്ലാത്തതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്? അതിനെങ്ങനെ ജീവരൂപത്തിൽ മാറ്റാൻ കഴിയും, മാറാൻ കഴിയും? അതിനെ നിഷേധിക്കുന്നു. അതായത് ഈ ശരീരം, പരിച്ഛിന്നമായ ഈ ശരീരം പരമാത്മാവ് നോക്കിയപ്പോൾ തനിക്കിരിക്കാൻ പറ്റിയ സ്ഥലമല്ല, കൽപ്പനകളാണ്. അതുകൊണ്ട് പരമാത്മാവ് വിചാരിച്ചു ശരി തൻ്റെ രൂപവും മാറുകളെ. അത് മാറി ജീവഭാവത്തെ പ്രാപിച്ചു. ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് പരമാത്മാവ് സർവജ്ഞന സർവശക്തനുമാണ്, അതിന് ഏത് രൂപത്തെയും കൈക്കൊള്ളാം, അതുകൊണ്ട് ജീവരൂപത്തെ സ്വയം മാറി സ്വീകരിച്ചു. ഇവിടെ പരമാത്മാവിൽ ഒരു മാറ്റത്തെയും അംഗീകരിക്കും. മാറ്റങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ജഗത്തിലാണ് മാറ്റം, ഉപാധികളിലാണ് മാറ്റം. അല്ല, പരമാത്മ സ്വരൂപത്തിൽ മാറ്റമില്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത് പോലെ പരമാത്മാവ് ശരീരത്തിലേക്ക് വന്നു എന്ന് പറയുകയാണെങ്കിലോ, നിന്റെ സ്ഥാനാന്തരണ വിജ്ഞ സ്ഥാനാന്തര സംയോഗലക്ഷണ പ്രവേശം നിരവയവസ്യ അപരിച്ഛിന്ന ദൃഷ്ട. പരമാത്മാവ് നിരവയവമാണ്, അപരിച്ഛിന്നമാണ്, അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയാം, എന്താണ്, പരമാത്മാവിന് സ്വന്തമായ ശരീരമുണ്ട്, ദിവ്യമായ ശരീരം. അതാ ശരീരത്തിൽ നിന്ന് മാറി ഈ ജീവ ശരീരത്തെ സൃഷ്ടിച്ച് അതിലേക്ക് വരുന്നു. അതും അംഗീകരിക്കില്ല. നിങ്ങൾ പരമാത്മാവിന് മാറ്റത്തെ സ്വീകരിക്കത്തില്ല. സാവയവേവ പ്രവേശ ശ്രമണാദി ചെയ്യുന്നു. അതാണ് പരമാത്മാവിനെ സാവയവമായി സ്വീകരിക്കുക, അവയവമുള്ളതായി സ്വീകരിക്കുക, കാരണം അത് പ്രവേശിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്ന് അതിന് അംശങ്ങളുണ്ട്, ഒരംശം പ്രവേശിച്ചു. ചെന്ന് പറയുന്നുണ്ടോ? ചെട്ടില്ല, സാധാരണ പറയാറുണ്ട് പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവ്, ഒരംശം. അദ്വൈതത്തിൽ ഒരു കാരണവശാൽ സ്വീകരിക്കാക്കില്ല. എന്തുകൊണ്ട്? സാവയവമായ ഒരു വസ്തുവിന് മാത്രമേ അംശം കാണൂ, പുസ്തകത്തിന് അംശങ്ങളുണ്ട്, കാരണം അതിന് അവയവങ്ങളുണ്ട്. ഛേദിക്കാം, ഇടിക്കാം, പൊടിക്കാം, കഷണങ്ങളാക്കാം, അതിൻ്റെ ഒരു അംശമാണ് ഒരു പേപ്പർ. പരമാത്മാവ് നിരവയവമായിരിക്കുമ്പോൾ അംശങ്ങളില്ലാത്തത് അതിൻ്റെ അംശം അങ്ങനെ ജീവനാകും. ദ്വൈത ഭാഷയിൽ പറയുന്നതാണ്, അത് ശരിയല്ല, അങ്ങനെ ആകത്തില്ല, അദ്വൈതത്തിനത് യോജിക്കത്തില്ല. അങ്ങനെയൊക്കെ പറയും, ഞാൻ നിന്റെ അംശമാണ്, നീ എൻ്റെ അംശമല്ല എന്നൊക്കെ പറയുന്നതൊന്നും അദ്വൈതമല്ല. അദ്വൈതത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ നിന്റെ അംശമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നിന്റെ സ്വരൂപമാണെന്നേ പറയാൻ പറ്റും, അല്ലെങ്കിൽ നീ എന്റെ സ്വരൂപമാണെന്നേ പറയാൻ പറ്റും. അംശംശിഭവുടെ പക്ഷേ ഇങ്ങനെ പ്രവേശിച്ചിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട്? കൽപ്പിച്ചുകൂടാ ഒരംശമുണ്ട്, അത് ശരീരത്തിൽ പ്രവേശിച്ചു. അതിന് ഉദാഹരണവും പറയും. കാരണം എന്താണ്? അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തം. ഒരഗ്നിയിൽ നിന്നും വിസ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നതുപോലെ ഒന്നിൽ നിന്നും നാലാ സ്ഫുലിംഗങ്ങളുണ്ടായി, അംശങ്ങളുണ്ടായി. അല്ലെങ്കിൽ പറയും സമുദ്രയും സമുദ്രവും തരംഗങ്ങളും പോലെ, ഒരു സമുദ്രത്തിൽ നാനാ തരംഗങ്ങളുള്ളതുപോലെ ഒരു പരമാത്മാവിന് നാനാ അംശങ്ങളുണ്ടായി. അതുകൊണ്ട് തരംഗം പരമാത്മാവിൻ്റേതാണ്, പരമാത്മാവ് തരംഗത്തിൻ്റേതല്ല. ഇതെല്ലാം അദ്വൈതം അല്ല ഈ പറയുന്നത്, അതൊക്കെ വിശിഷ്ടാദ്വൈതമെന്ന് മറ്റോ പറയും. അങ്ങനെയൊക്കെ പറയുന്നതാണ്, തരംഗം സമുദ്രത്തിൻ്റേതാണ്, സമുദ്രം തരംഗത്തിൻ്റേതല്ല. അങ്ങനെ ഒരു ഭേദം അദ്വൈതത്തെ സ്വീകരിക്കുന്നുണ്ട്. സമുദ്രവും തരംഗവും പോലെ സമുദ്രത്തിൻ്റെ ഒരംശമായി, തരംഗം പോലെ അല്ല പരമാത്മാവും ജീവനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ സമുദ്രത്തിൻ്റെ അംശമായ തരംഗരൂപത്തിലുള്ള ജീവനെ ഇന്നുകൂടെ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ മറ്റ് സിദ്ധാന്തങ്ങളിൽ അംഗീകരിക്കും. അദ്വൈതത്തിൽ എന്താണ്? അത് തന്നെയാണ്, സമുദ്രവും തരംഗവും തമ്മിലൊരു ഭേദവുമില്ല. ഭേദം ഉണ്ടായിട്ട് വേണ്ടേ അംശം എന്ന് പറയും. അത് അദ്വൈതി അംഗീകരിക്കുന്നില്ല. അനുഭവത്തിനും അങ്ങനെയാണ്, സമുദ്രത്തിൽ നിന്നും തരംഗത്തിനൊരു ഭേദവുമില്ല. നാമരൂപങ്ങളിലെ അത് വാസ്തവഭേദത്തെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഭ്രമിക്കുകയാണ്. ഭ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുകയാണ്, ജീവൻ സമുദ്രത്തിൻ്റേതാണെന്ന് പറഞ്ഞാൽ ഓക്കെ സമ്മതിച്ചു, അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളുടെ ഭ്രമമാണ്. വാസ്തവത്തിൽ സമുദ്രവും തരംഗവും തമ്മിൽ ഒരു ഭേദവുമില്ല. അത് സമുദ്രം തന്നെയാണ്, രണ്ടും ജലം തന്നെയാണ്. പിന്നെ സാമുദ്രോഹി തരംഗ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അദ്വൈതം എന്നുള്ള ഭ്രമത്തിലാണ് ആൾക്കാർ പറയുന്നത്, അദ്വൈതമല്ല. ഇവിടെ സമുദ്രവും തരംഗവും തമ്മിൽ ഭേദമില്ല, സമുദ്രവും തരംഗവും രണ്ടും ഒന്നിന് ജലം. അതാണ് ജീവാത്മ പരമാത്മ ബന്ധം എന്ന് പറയുന്നത്. എന്താണ്? അത് തന്നെയാണ്, രണ്ടില്ല. സമുദ്രവും തരംഗവും പോലെ ജലമയം, ജലം തന്നെ. അല്ല, ഒന്ന് മറ്റൊന്നിൻ്റേതാണോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റേതല്ല, അങ്ങനെ പറയാൻ കഴിയും. രണ്ടുള്ളിടത്തെ അതൊക്കെ പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയുന്നത്? ദിവ്യൂഹ്യ അമൂർത്ത പുരുഷ, ദിവ്യനാണ്, അമൂർത്തനാണ്, അമൂർത്ത ഭാവങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും ദൃഷ്ടാന്തമായിട്ട് ഈ മൂർത്ത ഭാവങ്ങളെടുക്കും, സമുദ്രത്തിൻ തിരയെ എടുക്കും. അപ്പം നമുക്ക് ഭ്രാന്തി ഇപ്പം തന്നെ ഉണ്ടെന്താണ്? സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊരു സാധനമാണ് തിര. ആ ഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ പറയും എന്താണ്? സമുദ്രത്തിൻ്റെ അംശമാണ് തിര, അതുപോലെ പരമാത്മാവിൻ്റെ അംശമാണ് ജീവൻ. ഇതെല്ലാം അടിസ്ഥാനപരമായ ഭ്രാന്തിയിൽ നിന്നുണ്ടായതാണ്. സമുദ്രവും തരംഗവും ജലം തന്നെ എന്നറിയുന്നവനെ സംബന്ധിച്ച് അവിടെ അംശാംശിഭാവമില്ല. ആ കൽപ്പനകളെ അതാണ് ഇവിടെ പറയുന്നത്. അത് ശ്രുതി പറയുന്നത് അമൂർത്തനാണ്. അമൂർത്തനായിരിക്കുന്ന ഈ പരമാത്മാവിൽ എങ്ങനെയാണ് ഈ അംശാംശിഭാവം വരുന്നത്? സമുദ്ര തരംഗ ബന്ധം പോലെ ഒരു ബന്ധം എങ്ങനെ വരും? പുരുഷ പൂർണ്ണനാണ്. പൂർണ്ണനിൽ ഇങ്ങനെയുള്ള ഭാവമൊന്നും വരത്തില്ല. നിഷ്കളം, നിഷ്ക്രിയം, അതിന് കലകളില്ല, അംശങ്ങളില്ല. അംശങ്ങളില്ലാത്ത ഒന്നിനും എങ്ങനെയാണ് അംശാംശിഭാവത്തെ കൽപ്പിക്കുന്നത്? നിഷ്ക്രിയം. സമുദ്രത്തിൽ വരാൻ എന്തുകൊണ്ട്? ഇവിടെ ക്രിയം, വായു കൊണ്ട് ജലം ചലിക്കുന്നു, ജലം ചലിച്ചിട്ട് അതിൽ രൂപാന്തരം ഉണ്ടാകുന്നു, ഒന്നിൽ തന്നെ രൂപാന്തരം ഉണ്ടാകുന്നു. ക്രിയ ഉള്ളതുകൊണ്ട് അത്തരം രൂപാന്തരങ്ങളൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. അത്യാവശ്രുതിഭ്യ മാത്രമല്ല സർവ വ്യപദേശ്യ ധർമ്മ വിശേഷ പ്രതിഷേധ ശ്രുതിഭ്യ. വിപദേശ്യമായിരിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ എന്നുവെച്ചാൽ നമുക്ക് പറയത്തക്കതായ വിപദേശ്യം, വിപദേശിക്കത്തക്കതായ, ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തത്തക്കതായ എല്ലാ ധർമ്മങ്ങളെയും, അത് ജീവധർമ്മമായാലും ശരി, പരധർമ്മമായാലും ശരി, എന്ത് ധർമ്മമായാലും ശരി, സർവധർമ്മങ്ങളെയും പ്രതിഷേധ ശ്രുതി നേതി നേതി. അതാണ് ശ്രുതി പറയുന്നത്, ഇതല്ല ഇതല്ല. അത് സർവ വ്യപദേശ ധർമ്മവിശേഷങ്ങളെയും ഓരോരോ ധർമ്മങ്ങളെയും നിഷേധിക്കുന്നു. അത് ജീവനെ നേരിട്ട് ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. നേദം പഞ്ചഭൂതാത്മകമായ സ്ഥൂലമായ അക്ഷിവിഷയമായിരിക്കുന്ന ഈ ശരീരമല്ല നീ. ഈ ശരീരങ്ങളെ ആശ്രയിച്ച് ശരീരഗോളക സ്ഥാനങ്ങളിലിരുന്ന് പ്രവർത്തിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളല്ല, ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന അന്ധകരണമല്ല നേദം നേദം. അങ്ങനെ നിഷേധിക്കുന്നു. ഈ ഓരോന്നിനെയാണ് പറയുന്നത് സർവ വ്യപദേശ്യ ധർമ്മവിശേഷങ്ങൾ. ശരീരം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങി ഇതിനെല്ലാം നിഷേധിക്കുന്ന ശ്രുതികളുള്ളപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ജീവൻ താൻ പരമാത്മാവിൻ്റെ അംശമാണ്? ഇനി അവസാനത്തെ രീതി ചിന്തിച്ചു നോക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ സിദ്ധാന്തമെന്ന് കരുതുന്ന പലതിനെയും സൂക്ഷ്മമായ വിശകലനത്തിൽ എല്ലാത്തിനെയും നിഷേധിക്കും. പറയുന്ന പല കാര്യങ്ങളും താത്കാലികമായ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, ആത്യന്തികമായ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണ്? ജീവൻ പരന്റെ അംശമാണ്. അദ്വൈതത്തിന് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയും അദ്വൈതാചാര്യന്മാരും. അവിടെ ആ പറയുന്നതിൻ്റെ താല്പര്യം നിങ്ങളിൽ ആത്യന്തികമായി അങ്ങനെ ഒരു ബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, മറ്റു പല ബോധങ്ങളെയും നിഷേധിക്കാൻ വേണ്ടി പുതിയൊരു ബോധത്തെ സ്വീകരിക്കുകയും പരമാത്മാവുമായി ഈ ജീവന് യാതൊരു ബന്ധവുമില്ല എന്ന് വരുമ്പോൾ അതെങ്ങനെയാകും? പലരും വിശ്വസിക്കുന്നത് പരമാത്മാവെന്ന് പറയുന്നത് ഈ ലോകാതീതനായി ഇവിടെ ഇരിക്കുന്ന ആളാണ്, ജീവനെന്ന് പറയുന്നത് നശിച്ചു പോകുന്ന തുച്ഛമായ ഒന്നാണ്, ഇത് പരസ്പരം ബന്ധമില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മാറ്റി ഇതിന് തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് അംശാംശിഭാവത്തെ അദ്വൈത ഗ്രന്ഥങ്ങളിൽ തന്നെ ചിലടത്ത് പറയുന്നത്. അവർ ബന്ധത്തെ ഒന്ന് സ്ഥാപിക്കുക, അത് ആത്യന്തികമായ ഒരു ബോധത്തെ അല്ല. എന്തുകൊണ്ട്? അവിടെയും വരും നേദം നേദം ഇതല്ല ഇതല്ല, പരമാർത്ഥം ഇതൊന്നുമല്ല. അതുകൊണ്ട് സാധാരണ പറയുന്ന ഒന്നാണ് എന്താണോ പ്രതിബിംബ പ്രവേശവത് എന്ന് പറയും. നമ്മൾ മുമ്പ് പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട് ഇത് പ്രതിബിംബം പോലെയല്ല. പക്ഷെ സാധാരണ പറയാറുണ്ട് ഇത് പ്രതിബിംബം പോലെയാണ്. എങ്ങനെ? ബാഹ്യമായ സ്വച്ഛമായ ജലത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ ഈ അന്ധകരണത്തിൽ, അന്ധകരണം സാത്വികമാണ് ശുദ്ധമാണ്, അതിൽ ഈ പരമാത്മാവ് പ്രതിബിംബിച്ചിരിക്കുകയാണ്. അതാണ് ജീവൻ. അന്ധകരണത്തിലുള്ള പരമാത്മ പ്രതിബിംബമാണ് ജീവൻ എന്നൊക്കെ പറയാറുണ്ട് അദ്വൈതത്തിൽ തന്നെ. അത് മുമ്പ് പറഞ്ഞതുപോലെ ജീവൻ പരമാത്മാവിന്റെ അംശമെന്ന് പറയുന്നത് പോലെ മുഖ്യ സിദ്ധാന്തമല്ല, അതിനെ പറയും അഭ്യുപഗമ സിദ്ധാന്തം എന്ന് പറയും. ഒരാളുമായി ഈ വിഷയത്തെ ആശയവിനിമയം ചെയ്യുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്നവനും മനസ്സിലാക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി സ്വീകരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ പ്രതിബിംബ രൂപത്തിൽ അന്ധകരണത്തിൽ പ്രവേശിച്ചയാളല്ല ജീവൻ. വസ്തുവന്തരേണ വിപ്രകർഷാനുഭവത്തെ, ഇവിടെ ബിംബ പ്രതിബിംബം ഒന്നും ഇവിടെ സംഭവിക്കത്തില്ല. ബിംബവും പ്രതിബിംബം എവിടെയാണ് സംഭവിക്കുന്നത്? സൂര്യൻ ആകാശമണ്ഡലത്തിൽ നിൽക്കുന്നു, ഭൂമിയിലെ ജലം അല്ലെങ്കിൽ കണ്ണാടി അല്ലെങ്കിൽ സ്വച്ഛമായ ഏതെങ്കിലും പദാർത്ഥം ഇരിക്കുമ്പോൾ വിപ്രകൃഷ്ടമായ അന്യനായിരിക്കുന്ന വസ്തുവിൻ്റെ പ്രതിഫലനം ഉപാധി സംഭവിക്കാം. അവിടെ ബിംബം വേറെ, ഉപാധി വേറെ, അതിൻ്റെ പ്രതിബിംബം വേറെ. മൂന്നിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചറിയുന്നത്. ഇവിടെ അങ്ങനെയുണ്ടോ? ഇവിടെ പരമാത്മാവും ജീവനും തമ്മിൽ എത്ര അകലം? അങ്ങനെ ഒരു അകലമില്ല. അതാണ് വസ്തുവന്തരേര വിപ്രകർഷാനുഭവത്തെ. ഇവിടെ ജലത്തിൽ നിന്ന് സൂര്യൻ അകന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ജലത്തിൽ പ്രതിബിംബം വരുന്നത്. ഇവിടെ പരമാത്മാവിന് ഒന്നിൽ നിന്നും അകന്ന് നീക്കാൻ വയ്യ, ഏതിൽ നിന്ന് അകന്ന് നീക്കും? സർവാത്മകമായിരിക്കുമ്പോൾ. അതുകൊണ്ട് പരമാത്മ പ്രതിബിംബമാണ് ജീവനെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു വരാറുണ്ടെങ്കിലും ആത്യന്തികമായി അതിനെയും സ്വീകരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവിടെ അതിൻ്റെ വാച്യാർത്ഥത്തെ സ്വീകരിക്കുന്നു, മറിച്ച് ലക്ഷ്യത്തെ സ്വീകരിക്കുക. എന്തോ അതിനൊരു താല്പര്യമുണ്ട്, പറയാൻ ഉദ്ദേശിക്കുന്നതിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്താണ്? ആ ജീവൻ അവിടെയും താല്പര്യം, ആ ജീവൻ ആ പരമാത്മാവിൽ നിന്നും ആത്യന്തികമായി ഭിന്നനല്ല, അത് തന്നെയാണ്. എന്തുകൊണ്ട്? ആ ബിംബത്തിൽ നിന്നും വേറിട്ടൊരു പ്രതിബിംബമില്ല, ആ ബിംബം തന്നെയാണ് പ്രതിബിംബമായും കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? രണ്ടും ഒന്ന് തന്നെ, രണ്ടിനും ഒരേ പ്രകാശം തന്നെ. ഇത്തരത്തിൽ രണ്ടിൻ്റെയും അഭേദത്തെ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ബിംബ പ്രതിബിംബവാദം പറയുന്നത്. മറിച്ച് വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ബിംബവും പ്രതിബിംബവും പോലെ പരമാത്മാവ് ബിംബം, ജീവാത്മാവ് പ്രതിബിംബം എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് അതിൽ ഭേദമുണ്ട്, അതല്ല. അതുമാത്രമല്ല, ബിംബ പ്രതിബിംബങ്ങൾക്ക് വേറെയും ദോഷമുണ്ട്. ഒരു വസ്തു പ്രതിബിംബിക്കണമെങ്കിൽ അതിനൊരാകൃതി രൂപം വേണം, ആ പ്രതിബിംബത്തെ സ്വീകരിക്കുന്ന വസ്തുവിനും ഒരാകൃതി രൂപം വേണം. ഇവിടെ അതെന്തെങ്കിലും ഉണ്ടോ? പരമാത്മാവിനെന്താ ആകൃതി? ജീവാത്മാവിനെന്താ ആകൃതി? അതുകൊണ്ട് അത് സാധ്യമില്ല, രൂപമില്ല, നിറമില്ല. അതുകൊണ്ട് അതും ശരിയല്ല. അതുകൊണ്ട് വസ്തുവിന് ദ്രവ്യ ഗുണപ്രവേശവതി, ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണെങ്കിലോ? ദ്രവ്യത്തിൽ ഗുണം പ്രവേശിക്കുക എന്ന് പറയുന്നത് എന്താണോ? കുലാലൻ പാത്രത്തെ ഉണ്ടാക്കി, അത് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അതി മണ്ണ് കുഴച്ചു, ചക്രത്തിൽ വെച്ചതിന് രൂപത്തെ ഉണ്ടാക്കി, പിന്നീട് അഗ്നിയിൽ വെച്ച് അതിനെ ചൂടാക്കി പഴിപ്പിച്ചു. ഇത്രയും കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അതിന് നല്ല ഒരു രക്തവർണം വന്നു. അത് കണ്ടിട്ട് പറയുകയാണ്, ആ പാത്രം ഇപ്പോൾ രക്തനിറത്തിലിരിക്കുന്നു, മുമ്പില്ലാതിരുന്ന അതി വന്നതല്ലേ, അതുകൊണ്ട് പറയാം ആ ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചിരിക്കുന്നു. ദ്രവ്യമായി പാത്രം, രക്തവർണമായി ഗുണം, മുമ്പ് അതില്ലായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ദ്രവ്യത്തിൽ ഗുണം പ്രവേശിച്ചതുപോലെ ഈ അന്ധകരണത്തിൽ പരമാത്മാവ് പ്രവേശിച്ചാണ് ജീവൻ എന്ന് പറഞ്ഞാലോ അതും ശരിയല്ല. എന്നാ അനാശ്രിതത്വ അവിടെ അത് ശരിയാണ്, കാരണം ഗുണത്തിനൊരു സ്വഭാവമുണ്ട്, അതിന് സ്വയം നിൽക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ദ്രവ്യത്തെ ആശ്രയിച്ച് അതിന് നിൽക്കാൻ പറ്റും, നമുക്ക് ഒരിക്കലും നിറത്തെ നിറമായി കാണാൻ പറ്റത്തില്ല. നിറത്തെ ഇന്നതിൻ്റെ നിറമെന്നേ അറിയാൻ പറ്റും. പാത്രത്തിൻ്റെ നിറം, മേശയുടെ നിറം, പുസ്തകത്തിൻ്റെ നിറം ഇങ്ങനെ അറിയാൻ പറ്റും. കാരണം എന്തുകൊണ്ട്, അത് സ്വതന്ത്ര സ്ഥിതിയുള്ളതല്ല. ഗുണം, നിറം, ഗുണങ്ങളെല്ലാം അത് ദ്രവ്യാശ്രിതമാണ്. പക്ഷെ പരമാത്മാവ് എന്താണ്, അനാശ്രിതമാണ്. അത് ഒന്നിനെ ആശ്രയിക്കുന്നില്ല, മറിച്ച് സർവ്വം അതിനെ ആശ്രയിച്ചിരിക്കുന്നു, സർവ്വം അതിന് നിലനിൽക്കുന്നു. അനാശ്രിതമായിരിക്കുന്ന പരമാത്മാവ് എങ്ങനെയാണ് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു, പ്രവേശിക്കുന്നത് സാധ്യമല്ല. നിത്യ പരതന്ത്ര സീവ ആശ്രിത ഗുണസ്യ ദ്രവ്യെ പ്രവേശിപ്പിച്ചേ. അതുകൊണ്ട് നിത്യ പരതന്ത്രനായിരിക്കുന്ന, അന്യാധീനനായിരിക്കുന്ന ഗുണത്തിന് ദ്രവ്യത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയാം. കാരണം അതിൽ എപ്പോഴും അതങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് ബ്രഹ്മണ സ്വാതന്ത്ര്യശ്രവണ, ബ്രഹ്മത്തിന് പറയുന്ന എന്താണ്, അത് സ്വതന്ത്രമാണെന്നാണ് പറയുന്നത്. പിന്നെ തസ്യ കാര്യം കർണഞ്ച വിദ്യതെ എന്നെല്ലാം പറയുന്നില്ലേ, അത് സ്വതന്ത്രനാണ്. തഥാ പ്രവേശ ഉപപദ്ധ്യത, അതുകൊണ്ട് ഈ പറഞ്ഞ തരത്തിലൊന്നും പ്രവേശം സംഭവിക്കത്തില്ല. എന്താ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു, ഉദ്ദേശിക്കുന്നത് അവിടെ ആ ജീവപരൻ എന്ന് പറയുന്നത് യാതൊരു ഭേദമല്ല, ഒരേ ഒരു തത്വം തന്നെ. അത് പറയാനാണ് ഈ പറഞ്ഞല്ലോ, ജീവൻ, പരൻ, പ്രപഞ്ചം, ഇതിന്റെ ബന്ധത്തെ കാണിക്കും. എന്താണ് ഇവയ്ക്ക് തമ്മിലുള്ള ബന്ധം? അത് ശ്രുതി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തർക്കത്തിലൂടെ മനസ്സിലാക്കി തരാം, യുക്തിയിലൂടെ മനസ്സിലാക്കി തരാം, കഴിയുമെങ്കിൽ നിഷേധിക്കും. അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. ശരി, എന്നാ അത് വേണ്ട. ഫലേ ബീജവതി ചേ, അങ്ങനെ പറഞ്ഞാലോ, പഴത്തിനുള്ളിൽ അതിൻ്റെ വിത്തിരിക്കുന്നത് പോലെ, അത് പാറയ്ക്കകത്ത് പാമ്പിരിക്കും പോലെയല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുണ്ടായപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വിത്ത് രൂപപ്പെട്ടു വന്നു. അതുപോലെ ഈ ശരീരം ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ജീവന് രൂപപ്പെട്ടു വന്നു. അങ്ങനെ പറയാറുണ്ട്. എന്താണ്, ജീവന് ക്രമേണ രൂപപ്പെട്ടു വരുന്നതാണ്. ഗർഭസ്ഥ ശിശുവിൽ ആ ചൈതന്യം അല്പമായി പ്രകടമാകുന്നു. അപ്രരൂഢ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ, അവയവങ്ങൾ, തലച്ചോർ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ശരിയായ വളർച്ച പ്രാപിക്കാതിരിക്കുന്നിടത്തോളം കാലം അവിടെ ചൈതന്യവും ശരിയായി പ്രകാശിക്കത്തില്ല. ആ ഇന്ദ്രിയങ്ങളുടെ പ്രരൂഢാവസ്ഥയ്ക്കനുസരിച്ച് ചൈതന്യം അതിനകത്ത് രൂപപ്പെട്ടു വരികയാണ്, പരിണമിച്ചു വരികയാണ്, ഭൗതികവാദം. അപ്പോൾ പിന്നീട് ജനിക്കുന്നു, ജനിക്കുമ്പോൾ കുറച്ചുകൂടി തലച്ചോറും മറ്റും പുഷ്ടിയെ പ്രാപിക്കുന്നു, അതിനനുസരിച്ച് ബോധത്തിന് വികാസം വരുന്നു, അത് വളർന്നു വരുന്നു, പരിണമിക്കുന്നു. പിന്നീട് ശൈശവം, യൗവനം, ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല ദൃഢമാകുന്നു. അവ ബോധത്തിന് പൂർണ്ണ പരിണാമം സംഭവിക്കുന്നു, ചിന്തിക്കാനും അറിയാനും ഒക്കെ ഉള്ള ശക്തി വർദ്ധിക്കുന്നു. ഇതാണ് ഭൗതിക കാഴ്ചപ്പാട്. അതിനാണ് ഈ ബീജവും ഫലവും എന്ന് പറയുന്നത്. പഴത്തിൻ്റെ ഉള്ളിൽ ആ ബീജമുണ്ട്. ഇപ്പോൾ അത് പൂവായിരുന്നപ്പോൾ, മുട്ടായപ്പോൾ, പൂവായപ്പോൾ, പിന്നീട് അത് മാറി ചെറിയ ഫലമായി, എന്നിട്ടതിങ്ങനെ പക്വതയെ പ്രാപിക്കുന്നു, അവസാനം പക്വമാകും, പഴമാകും. അപ്പോൾ അകത്തിരിക്കുന്ന ആ ബീജം നല്ല ദൃഢമാകും. അതെന്താ സംഭവിക്കുന്നത്? അവിടെ ക്രമേണ ഒരു പരിണാമം സംഭവിക്കുകയാണ്. അതുപോലെ ആ ജീവശക്തി, ഈ ശരീരത്തിലിരിക്കുന്ന ജീവശക്തി ഗർഭസ്ഥ ശിശുവിൽ അത് ആരംഭിക്കുന്നു, ജനിച്ചു വളർന്നു വരുമ്പോൾ അത് പുഷ്ടമാകുന്നു, ദൃഢമാകുന്നു. അങ്ങനെയാണെങ്കിലോ പാഷാണത്തിലെ സർപ്പം പോലെ അല്ല. എന്നാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാവയവത്വ വൃദ്ധി ക്ഷയ ഉത്പത്തി വിനാശാദി ധർമ്മത്വ പ്രസംഗ, അതിൽ അംശങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. വൃദ്ധി പറയേണ്ടി വരും. ക്ഷയം ഇത് സംഭവിക്കുന്നില്ല. ചിലപ്പം വളരുന്നു, ചിലപ്പോൾ ക്ഷയിക്കുന്നു, ബുദ്ധി കൂടുന്നു, കുറയുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഉത്പത്തി വിനാശം കാണുന്നുണ്ട്, നശിച്ചു പോകുന്നു കാണുന്നുണ്ട്, ഉത്പന്നമാകുന്നു, ഇത്യാദി ധർമ്മവത്വപ്രസി ഇത്യാദി ധർമ്മങ്ങൾ ജീവനിലുണ്ടെന്ന് പറയേണ്ടി വരും. ദുഃഖത്തെ ക്ഷയധർമ്മങ്ങൾ ജീവനിലുണ്ടെന്ന് പറയേണ്ടി വരും. എന്നുവെച്ചാൽ ഇവൻ ധർമ്മവത്വം ബ്രഹ്മണ, അങ്ങനെ ഒരു ധർമ്മം ഇതിലുണ്ട്, പരമാത്മാവിലുണ്ടെങ്കിലേ അതിന് ജീവരൂപത്തിൽ പഴത്തിനുള്ളിലിരിക്കുന്ന വിത്ത് പോലെ ഈ ശരീരത്തിൽ കയറിപ്പെടാൻ പറ്റും. അതിന് അവയവും പറ്റില്ല, ഉത്പത്തി വിനാശങ്ങളില്ല, അതുകൊണ്ട് അതൊന്നും സംഭവിക്കത്തില്ല. ശ്രുതി എന്ന് പറയുന്നു അജു അജരഹ, ഇത് അജനാണ്, അതിന് ജന്മമില്ല. അജരഹ വാർദ്ധക്യം വരത്തില്ല അതിന്. പറയുന്നുണ്ട് ചൈതന്യം ഏകരൂപത്തിലിരിക്കുന്നു. അനുഭവത്തിലും അങ്ങനെ തന്നെ ചൈതന്യത്തിന് പ്രതിക്ഷയങ്ങൾ വരുന്നില്ല, ജന്മനാശങ്ങൾ വരുന്നില്ല. അതെല്ലാം കാണുന്നത് ശരീരത്തിലാണ്. ആരെങ്കിലും ചൈതന്യത്തിൽ ജനനവും വാർദ്ധക്യവും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാണുന്നതെല്ലാം ശരീരത്തിലാണ്. ഇത്യാദി ശ്രുതി ന്യായ വിരോധ, ഈ പറയുന്ന ശ്രുതിക്കും യുക്തിക്കും വിരോധം വരും. നിങ്ങൾ പറയുന്നതിനെ സ്വീകരിച്ചു കഴിഞ്ഞു എന്താണോ ഫലത്തിൽ ബീജത്തെ പോലെ ക്രമമായി വളർന്ന് പക്വതയെ പ്രാപിച്ച് വരുന്ന ഒന്നാണ് ജീവൻ ശരീരത്തിനുള്ളിൽ എന്ന് പറയുന്നു ശരിയല്ല. രജനും അമരനുമാണ്, അത് സംഭവിക്കത്തില്ല. അനുഭവത്തിലും അമരനാണ്. അതുകൊണ്ട് ശരി എന്നാ പോട്ടെ, പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചു, അത് എങ്ങനെയൊക്കെ പ്രവേശിക്കും അതാണ് ചർച്ച ചെയ്തത്. പാഷാണത്തിലെ സർപ്പത്തെ പോലെയാണോ, കരുക്കിലിരിക്കുന്ന വെള്ളം പോലെയാണോ, അതോ ഫലത്തിലെ ബീജം പോലെയാണോ, അതോ ജലത്തിലെ പ്രതിബിംബം പോലെയാണോ, എങ്ങനെയാണ് വന്നത്, പരമാത്മാവ് എങ്ങനെ പ്രവേശിച്ചു, അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. എന്തായാലും ജീവൻ എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. താൻ ജീവനാണ്, അതിനെ നിഷേധിക്കാൻ പറ്റും. എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി? ഈ പറഞ്ഞ ഒന്ന് ശരിയല്ലെങ്കിൽ ഇനി ഒന്ന് പറയാം. എന്താണോ ഈ പരമാത്മാവ് ഇതിൽ പ്രവേശിച്ചതല്ല സംഭവം. എന്താണോ അന്യൈവ സംസാരി, ജീവൻ വേറൊരാളുണ്ട്, അത് പരമാത്മാവൊന്നുമല്ല. പരിച്ഛിന്ന, പരിച്ഛിന്നാണ് പരമാത്മാവല്ല, അങ്ങനെ വേറൊന്നുണ്ട്. നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ, ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചു മരിക്കുന്നു, മരിക്കുമ്പോൾ ഈ ശരീരം വിടുന്നു ജീവൻ, എന്നിട്ട് ഈ ജീവൻ അന്ധകരണം പ്രാണൻ തുടങ്ങിയ ഉപാധികളോടുകൂടി സഞ്ചരിക്കുന്നു, അനുകൂലമായ ഒരു ശരീരം കിട്ടുമ്പോൾ അതിനകത്ത് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഈ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്, ആ പരമാത്മാവിൽ നിന്നും അന്യനായി ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ള ഒരു ജീവനുണ്ട്, അത് ഈ ശരീരം വിട്ട് വേറെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നാണ്. പരസ്മാത് അന്യഹ ജീവഹ, പരമാത്മാവിൽ നിന്നും അന്യനായ ഒരു ജീവൻ ഇങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാലോ, പരിസ്നേഹ പ്രശ്നിച്ച് നാ, അതും ശരിയാവത്തില്ല, ഈ കഥയും ശരിയല്ല. എന്തുകൊണ്ട്? സ്വയം തത് ദേവത ഐക്ഷത ഇത്യാരഭ്യ നാമിനുടെ വ്യാകരവാണി തസ്യാവേ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതേ. സ്വയം ദേവത അക്ഷത, ആ ദേവത തന്നെ സങ്കല്പിച്ചു എന്ന് തുടങ്ങിയിട്ട് നാമരൂപ വ്യാകരവാണി, പിന്നീട് നാമരൂപങ്ങളെ സൃഷ്ടിച്ചു. ചാന്തോക്യത്തിൽ പറയുന്നു ഇത് തസ്യ ഏവ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതി, അതുകൊണ്ട് ഒരുവൻ തന്നെയാണ് ഇതിനെല്ലാം പ്രകടമാക്കിയത്, അവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചത് എന്ന് ശ്രുതി സ്പഷ്ടമായി പറയും. അതുകൊണ്ട് പരമാത്മാവ് വേറെ ഒരാളാണ്, പരമാത്മാവിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പരമാത്മാവ് മുക്തനായി തന്നെ ഇരിക്കുന്നു, സർവജ്ഞനായി സർവശക്തനായിരിക്കുന്നു. പക്ഷെ ഈ ജീവൻ, ദ്വൈതികൾ പറയുന്നു, അത് ഒരു ശരീരം വിട്ടിട്ട് വേറൊരു ശരീരത്തിൽ പോയി സ്വീകരിക്കുന്നു, അതിനതിന് കഴിയും. എന്തുകൊണ്ടത്? ആ പരമാത്മാവിൽ നിന്ന് വേറെയാണ്, പരിച്ഛിന്നനാണ്. ഇത് കേൾക്കുമ്പോൾ പുനർജന്മത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണോ എന്ന് ചിന്തിക്കരുത്. പുനർജന്മം വേറെ, ജീവ പരഭേദം വേറെ, രണ്ട് രണ്ട് കാര്യങ്ങൾ. ജീവപരാഹിക്യത്തെ അംഗീകരിച്ചുകൊണ്ടും അദ്വൈതി പുനർജന്മത്തെ സാധൂകരിക്കും, അതിന് ജീവപരഭേദം വേണമെന്നില്ല. അതിന് ചില അദ്വൈതികൾ ചോദിക്കുന്നത് ഇവിടെ എല്ലാം ഒന്നാണെന്ന് പറയുമ്പോൾ എങ്ങനെ പുനർജന്മത്തെ അംഗീകരിക്കാൻ പറ്റും? ആത്മാവിന് ജനനവും മരണവുമില്ലെന്ന് പറയുമ്പോൾ എങ്ങനെ പുനർജന്മം സംഭവിക്കും? ചോദ്യം കേട്ടാൽ നേരെയുള്ള ചോദ്യം എന്ന് തോന്നും, അതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അദ്വൈതം പറയുകയും പുനർജന്മത്തെ അംഗീകരിക്കുകയും ചെയ്യുക. ആത്മാവ് ജനന മരണങ്ങളില്ലാത്തവനാണെന്ന് പറയുകയും ആശയം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് അംഗീകരിക്കുക. ഇതെങ്ങനെ സംഭവിക്കുന്നു? അദ്വൈതത്തിൽ അതിന് പ്രശ്നമില്ല, അതിന് പ്രയാസമില്ല, അത് അദ്വൈത വിരുദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ട്? ഉപാധിഭേദത്തെ സ്വീകരിക്കുന്നുണ്ട്. ജനന മരണങ്ങളും പ്രവേശവും വരവും എല്ലാം സ്വീകരിക്കാം. പക്ഷേ അദ്വൈതിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുള്ള എന്താണ്? ഇത് തത്വത്തിൽ ഒന്നാണ്. ദ്വൈതി പറയുന്നതല്ല, ഇത് രണ്ട് തത്വങ്ങളാണ്. ഒന്നിന് ജനന മരണങ്ങളില്ല, മറ്റൊന്ന് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ദ്വാസുപർണ സവിജ സഖായ, ഒരു വൃക്ഷത്തിലെ രണ്ട് പക്ഷികൾ, ഒന്ന് മുക്തനായിരിക്കുന്നു, ഒന്ന് കർമ്മഫലത്തെ ഭക്ഷിക്കുന്നു. ഈ പ്രമാണം അനുസരിച്ച് അവർ പറയുന്നതാണ് ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഒന്നിന് ജനന മരണങ്ങളുണ്ട്, ഒന്നിനതില്ല. അദ്വിതീയത്തിലെന്താണ്? ജീവന് ജനന മരണങ്ങളുണ്ട്, അംഗീകരിക്കുന്നു. പക്ഷെ പരമാർത്ഥത്തിൽ അതിനതില്ല. എന്തുകൊണ്ട്? പരമാർത്ഥത്തിൽ അത് ജനന മരണങ്ങളില്ലാത്ത ആത്മാവാണ്. പക്ഷെ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു, അത് പരമാർത്ഥമല്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അദ്വൈതത്തിൽ പുനർജന്മത്തിനൊന്നും വിരോധമില്ല. അദ്വൈതിയുടെ പുനർജന്മത്തെ അദ്വൈതിയോട്ട് അംഗീകരിക്കത്തുമില്ല. നാമരൂപ വ്യാകരമാണി തസ്യവ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതേഹി. ഇനി അതിന് മറ്റു പ്രമാണങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്.
3: Om Namah Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

ശ്രീമദ്ഗ്രന്ഥാശ്രയണം പശ്യാഗോത്രാഗ്രന്ദേഹൃതാഹത്തേകം സന്തതോ വേദേശാണീയതാ ക്ഷരാ